0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശാന്തഭാവമായിരിക്കും, ശാന്തകാലമായിരിക്കും എന്ന് വിചാരിക്കാനാവില്ല. അങ്ങനെ അല്ലതാനും നമുക്ക് ആ അനുഭവങ്ങളുമുണ്ട്. ചില കാലഘട്ടം, ചില സംഭവങ്ങൾ, അത് വ്യക്തിജീവിതത്തിലാകട്ടെ, ഔദ്യോഗിക ജീവിതത്തിലാകട്ടെ, വ്യവസായ മേഖലയിലാകട്ടെ, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ചിലരൊക്കെ വല്ലാതെ പരിതപിക്കും. എന്തേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു, എന്തേ എന്നെ ഇങ്ങനെ ആക്കി തീർക്കുന്നു, എന്തേ ഞാൻ നന്മകളൊന്നും ചെയ്തിട്ട് ഈശ്വരൻ കാണുന്നില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തെ ഇട്ടി വട്ടം കറക്കുന്നത്, ചുറ്റിക്കുന്നത്, കുലുക്കുന്നത്, ഇത് നമ്മളെ ഒന്ന് പുനഃക്രമീകരിച്ച് പുതിയ ഒരു സ്ഥലത്തെത്തിക്കാനാവും. ചിലപ്പോൾ ആ സ്ഥലം നന്മയുടേതുമാകും. നാട്ടിലൊക്കെ ഒരു പണിയും ലഭിക്കാതെ ചെല്ലുന്നിടത്തെല്ലാം തിരസ്കരിച്ച് വേദനിക്കുന്ന അനുഭവങ്ങൾ മാത്രം നൽകി നമ്മളെ യാത്രയാക്കുന്ന കുറെ മനുഷ്യരില്ലേ? അവരോടൊക്കെ പോകുമ്പോൾ വലിയ പിണക്കവും വലിയ ദേഷ്യവും വെറുപ്പുമൊക്കെ തോന്നുമെങ്കിലും ചിലപ്പോൾ നാം എത്തിപ്പെടുന്ന സ്ഥലത്ത് അവിടെ നാം വലിയ പണക്കാരനായേക്കും, വലിയ വ്യവസായിയായേക്കും, വലിയ ആളായി മാറിയേക്കും. ഒരുപക്ഷെ ഇവിടെ തന്നെ അങ്ങ് കഴിച്ചുകൂട്ടിയാൽ ഒന്നും സംഭവിക്കില്ല, ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് ജീവിച്ചു പോവും. അപ്പോ ജീവിതത്തെ ഇട്ട് വട്ടം ചുറ്റിക്കുന്നതും കുലുക്കുന്നതും ഷേക്ക് ചെയ്യുന്നതുമെല്ലാം ചിലപ്പോഴൊക്കെ നമ്മളെ ഒന്ന് പുനഃക്രമീകരിച്ച് വേറൊരു മാർഗത്തിലേക്ക് എത്തിക്കാനാവും. ക്ഷമയോടെ, സമാധാനത്തോടെ ആ ഉത്തരത്തിനായി കാത്തിരിക്കുന്നവനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ, വിവേകിയായ മനുഷ്യൻ. വെറുതെ പരിതപിച്ചും എവിടെയെങ്കിലുമൊക്കെ ആൾദൈവങ്ങളുടെ അടുത്ത് പോയി ലക്ഷങ്ങൾ ചെലവഴിച്ച് പരിഹാര ക്രിയകളൊക്കെ നടത്താൻ ശ്രമിക്കുമ്പോൾ അതൊന്നും ആകില്ല. കാരണം യഥാർത്ഥ ഈശ്വരൻ നമ്മളെ ചിലതൊക്കെ ചിലപ്പോഴൊക്കെ പഠിപ്പിക്കാൻ, ചിലപ്പോഴൊക്കെ ചിലയിടത്തെത്തിക്കാൻ ഇങ്ങനെയൊക്കെ ശ്രമിക്കും. ചിന്തിക്കുന്നത് ഗുണകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: 32 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി ആകെ 75 പ്രതിനിധികൾ പങ്കെടുത്തതായി ബിജെപി അധ്യക്ഷൻ നിതിൻ നവീൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് എൻഡിഎ നേതാക്കൾ നന്ദി അറിയിക്കുകയും ഈ ചരിത്ര നേട്ടം രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും അഭിമാന നിമിഷമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നരേന്ദ്രമോദി ഗവൺമെന്റ് അഭിമാനകരമായ 12 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി നടത്തുന്ന സമ്പർക്കം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ നിരവധി പ്രമുഖരെ സമ്പർക്കം ചെയ്ത് ലഘുലേഖകൾ വിതരണം ചെയ്തു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. നിലവിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക, റെയിൽവേ ആസ്തികൾ സംരക്ഷിക്കുക, മെച്ചപ്പെടുത്തൽ ആവശ്യമായ മേഖലകൾ തിരിച്ചറിയുക എന്നിവയാണ് സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ജയ്പൂർ സന്ദർശിക്കും. ഓൾ ഇന്ത്യ റേഡിയോ ജയ്പൂർ സന്ദർശിക്കുന്ന അദ്ദേഹം ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 കിലോവാട്ട് FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയും പങ്കെടുക്കും. ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടത്തുന്ന പരിപാടിയിലും കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിത് ഭാരത് സങ്കല്പ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-25 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സംഗീതം, നൃത്തം, നാടകം, നാടോടി, ഗോത്രകലകൾ, പാവകളി തുടങ്ങിയ മേഖലകളിലെ 108 പ്രമുഖ കലാകാരന്മാരെയാണ് അക്കാദമി അവാർഡുകൾക്കായി തെരഞ്ഞെടുത്തത്. 106 യുവ കലാകാരന്മാർ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനും അർഹരായി. രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: പാവപ്പെട്ടവർക്ക് ഭവനം എന്നതാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ രാജ്യത്തുടനീളം 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ദുർബല കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 10 കോടി 82 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പണരഹിത ചികിത്സ ലഭിച്ചു. പ്രധാനമന്ത്രി ഉജ്ജൽ യോജനയിൽ 10 കോടി 55 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് സൌജന്യ LPG ഗ്യാസ് കണക്ഷനുകൾ നൽകി. പ്രധാനമന്ത്രി സ്വനിധിയിൽ ഉൾപ്പെടുത്തി ഇതുവരെ 1 കോടി 12 ലക്ഷത്തിലധികം വായ്പകൾ തെരുവ് കച്ചവടക്കാർക്ക് വിതരണം ചെയ്തു.
0: നിപ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിലാക്കി. കോഴിക്കോട് നടത്തിയ സ്രവ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് സാമ്പിൾ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. കോഴിക്കോട്ടെ നിപ ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരുടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ ഇന്ന് ഉന്നതതല അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സാവിത്രിദേവി സാബു ബ്ലോക്കിലേക്ക് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിനാൽ ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ എല്ലാവരും അനുവദിച്ച മറ്റ് വഴികൾ ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ആശുപത്രിയുടെ മെയിൻ ഗേറ്റ് വഴി പുറത്തുപോകേണ്ടതാണ്. വയനാട് നെന്മേനി പഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 4 വർഷത്തെ ഇടവേളയ്ക്ക് വിരാമമിട്ട് ലോകം മണിക്കൂറുകൾക്കകം കാൽപന്ത് മഹോത്സവത്തിന്റെ ആരവങ്ങളിൽ മുഖരിതമാവുകയാണ്. ലോക ഫുട്ബോളിന്റെ പുതിയ രാജാവിനെ കണ്ടെത്താൻ ട്രയോണ്ട പന്തിന്റെ പ്രയാണത്തിന് ഇന്ന് രാത്രി മെക്സിക്കോ സിറ്റിയിൽ തുടക്കമാകും. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 1248 താരങ്ങൾ, 16 നഗരങ്ങളിലായി 104 മത്സരങ്ങൾ. ഒരു ജേതാവിനെ തേടി 39 ദിവസത്തെ തീപാറും പോരാട്ടങ്ങൾ. ജൂലൈ 19 ലോക ഫുട്ബോളിന്റെ പുതിയ കിരീടാവകാശം നിശ്ചയിക്കാനുള്ള കലാശ പോരാട്ടം.
0: പുതുതലമുറയിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊണ്ട് ഭരണനിർവഹണം നടത്താനായി കണ്ണൂരിൽ കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിന് തുടക്കമായി. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
3: നിരന്തരം ആശയവിനിമയത്തിലൂടെ വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വളർത്തുക, അവരിൽ നിന്ന് ഏറ്റവും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുക, വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യം പകരുക എന്നിവയാണ് കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരി ഉപയോഗം, ലൈംഗിക അതിക്രമങ്ങൾ, ഫോൺ അഡിക്ഷൻ തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുമായി കളക്ടർ നടത്തുന്ന സംവാദത്തിന് തുടക്കമായി. പ്രശ്നങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സഹായവും പരിഹാരവും ലഭ്യമാക്കുന്നതിനായി വിവിധ ഹെൽപ്പ് ലൈൻ സേവനങ്ങളെയും പിന്തുണാ സംവിധാനങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്.
0: പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെ ഇന്നുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമ്മളെല്ലാവരും കൂടി നമ്മുടെ നാടിലൂടെ നാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാനായിട്ട് പോവാണ്. വണ്ടിയുടെ ചാവി ഞാൻ എടുത്തു, അതുപോലെ തന്നെ വണ്ടിയിൽ ചാടി കയറി ഇനി ഡ്രൈവറും എൻ്റെ പ്രിയപ്പെട്ട യാത്രക്കാരും എല്ലാവരും കൂടി ഇങ്ങനെ സഞ്ചരിക്കാനായിട്ട് പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, സന്തോഷമുള്ളൊരു ദിവസമായിരിക്കട്ടെ, പരസ്പരം സ്നേഹിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. നമ്മുടെ യാത്രയിൽ മനോഹര ഗാനങ്ങളൊക്കെ ആയിട്ട് ശരത്തും എൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഓരോ നമുക്ക് മാറി വന്ന പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളികളുടെ ഡിസ്കൗണ്ട് പ്രവണതയാണ്. എവിടെ പോയാലും ഡിസ്കൗണ്ട് ഉണ്ടോ, ഡിസ്കൗണ്ട് ഉണ്ടോ, ഡിസ്കൗണ്ട് ഉണ്ടോ, ഡിസ്കൗണ്ട് ഉണ്ടോ. മലയാളികൾ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഡിസ്കൗണ്ട് സാധനങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ടോ, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചോദിച്ച് വാങ്ങുക എന്ന് പറഞ്ഞ പ്രവണത ഉണ്ടോ, അല്ലെങ്കിൽ ക്വാളിറ്റിയേക്കാൾ കൂടുതൽ എന്തായാലും കുഴപ്പമില്ല കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടോ. ഡിസ്കൗണ്ട് മേളകളുടെ ഇടയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ഭയങ്കര തിരക്കായിരിക്കും. ഓരോ എന്തിനേക്കാളും ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെയുള്ള ചില പ്രവണതകളെ പറ്റിയിട്ട് നമുക്കൊന്ന് സംസാരിച്ചാലോ. എങ്ങനെ ഓക്കെ, നിങ്ങൾ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ ഉണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 9 മണിവരെ നമുക്ക് കണ്ണെത്താ ദൂരം കിടക്കുന്ന ഒരു, കഴിഞ്ഞ ദിവസം സാർ ചോദിച്ചതുപോലെ ഡെസ്റ്റിനേഷൻ ഉണ്ടോ ഇതിന്? ഇല്ല, എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല, നമ്മൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാത്രകൾ ചേരാം. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വിളിക്കാം. നിങ്ങൾ ഡിസ്കൗണ്ട് ചോദിക്കുന്ന ആളുകളാണോ? കടയിൽ പോയിട്ട് എന്ത് കണ്ടാൽ ഇതിന് ഡിസ്കൗണ്ട് ഉണ്ടോ? ഈ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഓക്കെ ഡിസ്കൗണ്ട് ഇത്ര രൂപ കുറച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ബില്ല് തരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരു സന്തോഷം വരാറല്ലേ. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ പറയാം. വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ടാണ്. ഓക്കെ, യാത്ര തുടരാം. സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻറഡിയോ 91.2 ഓണാട്ടുകാരെ പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടോ അവിടെ? ഉണ്ടോ? ഇവിടെ ഞാൻ വരുന്ന വഴിക്ക് ഇറങ്ങുന്ന സമയമായപ്പോഴത്തേന് ചെറിയൊരു ചാറ്റൽ മഴ. പിന്നെ മനസ്സിൽ കുറേ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ട് ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ ഓണാട്ടുകാരെ പാസഞ്ചറിലെ വണ്ടിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആദ്യത്തെ പാസഞ്ചർ നമുക്ക് ആരാണെന്ന് നോക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജുകൾ വയ്ക്കാം. പരമാവധി വിളിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. മലയാളികളുടെ ഡിസ്കൗണ്ട് പ്രവണതയെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കാരണം എവിടെ പോയാലും ഒരു കൊച്ചു ഷോപ്പിൽ പോയാലും ഡിസ്കൗണ്ട് ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഇട്ട് ബില്ലടിച്ച് നമ്മുടെ കയ്യിലോട്ട് തരുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അങ്ങനെയുള്ള ആളുകളാണോ നിങ്ങൾ? ക്വാളിറ്റി അല്ല അല്ലെങ്കിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഡിസ്കൗണ്ട്, എവിടെയും ഡിസ്കൗണ്ട് ചോദിക്കാൻ ഒരു ഉടുപ്പും ഇല്ലാത്തവരാണ് മലയാളികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാനടക്കമുള്ള ആളുകൾക്ക് ഡിസ്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ എന്താണ് ആ ഒരു പ്രവണതയുള്ള ആളുകളാണോ നിങ്ങൾ? ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വിഷയം നോട്ട് ചെയ്യുക. തുടർന്ന് ആകാശവാണി വാർത്തകൾക്ക് ശേഷം നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ഈ ഒരു വിഷയം ഓർത്ത് വെക്കാം കേട്ടോ. സ്റ്റേ ട്യൂൺഡ്, 91.2 ദി റേഡിയോ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.
3: ഞാൻ ചൊല്ലാം കള്ള ചങ്ങാതി, കളിയായി ഇതെങ്ങും ആരോടും നീ ചൊല്ലാതെ
4: നമ്മള് മുണ്ടൂല്ലാന്ന്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായികപ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. വാർത്തകൾ വിശദമായി. ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എൻഡിഎ സർക്കാരിന്റെ 12 വർഷത്തെ ഭരണം രാജ്യത്തെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യമുക്തമാക്കാൻ സഹായിച്ചതായി അദ്ദേഹം പറഞ്ഞു.
1: ആ ദേശ ഹർ നാഗരിക് വികസിത് ഭാരത് കെ സപ്നെ സേ ഭരാ ഹുവാ. വികസിത് ഭാരത് കാ സപ്ന അബ് കിസി ഏക് വ്യക്തി കാ നഹീ രഹാ, കിസി സർക്കാർ കാ നഹീ രഹാ, കിസി ദൽ കാ നഹീ രഹാ. ദേശ കെ ജൻ ജൻ കാ സപ്ന ബൻ ചുകാ ഹൈ, സങ്കൽപ്പ ബൻ ചുകാ ഹൈ. और इस सपने की पूर्ति के लिए हमें अपना हर पल समर्पित करना है.
0: തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ചതിന് അഭിനന്ദനം അറിയിച്ച ലോക നേതാക്കൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ജർമ്മൻ ഫെഡറൽ ചാൻസലർ ഫ്രെഡറിക് മെർസ്, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തുടങ്ങി ആശംസ അറിയിച്ച എല്ലാ നേതാക്കൾക്കും നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ സോഫിയയിൽ ബൾഗേറിയ പ്രധാനമന്ത്രി റുമേൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, ഫാർമ, സെമി കണ്ടക്ടറുകൾ, എഐ എന്നിവ ഉൾപ്പെടെയുള്ള മേഖലയിൽ സഹകരണം ആഴത്തിലാക്കുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കുൽത്താരന്ത സംഭാഷണങ്ങളുടെ 14-ാമത് പതിപ്പിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇന്ന് ഫിൻലാൻഡിലെത്തും. സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ, ഉസ്താദ് ബിസ്മില്ലാഖാൻ യുവ പുരസ്കാരം എന്നിവ പ്രഖ്യാപിച്ചു. പുരസ്കാരത്തിനായി സംഗീതം, നൃത്തം, നാടകം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 108 കലാകാരന്മാരെ തെരഞ്ഞെടുത്തു. ഫെലോഷിപ്പും അവാർഡുകളും പ്രത്യേക ചടങ്ങിൽ രാഷ്ട്രപതി സമ്മാനിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ എൻഡിഎ സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. ദരിദ്രരുടെ ക്ഷേമത്തിനും സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായ ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം രാജ്യത്തുടനീളമുള്ള 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സർക്കാർ സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: കേരളത്തിൽ കോഴിക്കോട് നിപ്പ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വ്യക്തിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. കോഴിക്കോട് നടന്ന RT-PCR പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായാണ് സാമ്പിൾ പൂനെയിൽ അയച്ചത്. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങൾ. ആകാശവാണി നമസ്കാരം. ശക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ എസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഒരു റിപ്പോർട്ട്.
1: മാനവികതയുടെ ജീവമായി നിറച്ചൊരു കാൽപന്ത് ഭൂഖണ്ഡാതിരുകൾ ഭേദിച്ചു പായുമ്പോൾ സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്തിന് ഇനി പോരാട്ടങ്ങളുടെ വസന്തകാലം. ഓർമ്മകളുടെ ചരിത്രം തിരുത്താൻ പുതിയൊരു പോർമുഖം ഇന്ന് അർദ്ധരാത്രി തുറക്കുന്നു. 39 ദിവസം നീളുന്ന യുദ്ധം. July 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ കലാശ പോരാട്ടത്തിൽ ലോകം കീഴടക്കുന്നതാരാകും? കിരീടം നിലനിർത്താൻ അർജന്റീനയോ, ആദ്യ കിരീടത്തിന് പോർച്ചുഗലോ, വിജയാവർത്തനത്തിന് ഫ്രാൻസോ, റെക്കോർഡ് ഭേദിക്കാൻ ബ്രസീലോ, അതോ വീണ്ടും വിസ്മയമായി സ്പെയിനോ? ചോദ്യങ്ങൾ അനവധിയാണ്. സ്വപ്നങ്ങൾ പല നിറമാണ്. ചിന്തകൾ ഒരേയൊരു പന്തിലേക്കാണ്. പല കോടി മനം കവരാൻ ഒരു 100 കളം പിടിക്കാൻ ഒരേയൊരു കപ്പടിക്കാൻ അവരെത്തുന്നു. മെസ്സി എന്ന മെശിഹയ്ക്കും ഒരേ ഒരു റൊണാൾഡോയ്ക്കും പ്രിയപ്പെട്ട നെയ്മറിനും ഇത് അവസാന ലോകകപ്പാകാം. പക്ഷേ ഈ പന്തിന്റെ പ്രയാണം നിലയ്ക്കുന്നതേയില്ല. ഗോൾവലകൾ വരവേൽക്കുന്നു.
0: ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ എസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഒരു റിപ്പോർട്ട്.
1: മാനവികതയുടെ ജീവമായി നിറച്ചൊരു കാൽപന്ത് ഭൂഖണ്ഡാതിരുകൾ ഭേദിച്ചു പായുമ്പോൾ സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്തിന് ഇനി പോരാട്ടങ്ങളുടെ വസന്തകാലം. ഓർമ്മകളുടെ ചരിത്രം തിരുത്താൻ പുതിയൊരു പോർമുഖം ഇന്ന് അർദ്ധരാത്രി തുറക്കുന്നു. 39 ദിവസം നീളുന്ന യുദ്ധം. July 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ കലാശ പോരാട്ടത്തിൽ ലോകം കീഴടക്കുന്നതാരാകും? കിരീടം നിലനിർത്താൻ അർജന്റീനയോ, ആദ്യ കിരീടത്തിന് പോർച്ചുഗലോ, വിജയാവർത്തനത്തിന് ഫ്രാൻസോ, റെക്കോർഡ് ഭേദിക്കാൻ ബ്രസീലോ, അതോ വീണ്ടും വിസ്മയമായി സ്പെയിനോ? ചോദ്യങ്ങൾ അനവധിയാണ്. സ്വപ്നങ്ങൾ പല നിറമാണ്. ചിന്തകൾ ഒരേയൊരു പന്തിലേക്കാണ്. പല കോടി മനം കവരാൻ ഒരു 100 കളം പിടിക്കാൻ ഒരേയൊരു കപ്പടിക്കാൻ അവരെത്തുന്നു. മെസ്സി എന്ന മെശിഹയ്ക്കും ഒരേയൊരു റൊണാൾഡോയ്ക്കും പ്രിയപ്പെട്ട നെയ്മറിനും ഇത് അവസാന ലോകകപ്പാകാം. പക്ഷേ ഈ പന്തിന്റെ പ്രയാണം നിലയ്ക്കുന്നതേയില്ല. ഗോൾവലകൾ വരവേൽക്കുന്നു. കിലിയൻ എംബാപ്പയെ, ലാമിൻ യമാലിനെ, പുതിയ താരോദയങ്ങളെ, ആഫ്രിക്കൻ കരുത്തന്മാരെയും യൂറോപ്യൻ വമ്പന്മാരെയും ലാറ്റിനമേരിക്കൻ ചാരുതയെയും ലോകം നെഞ്ചിലേറ്റുമ്പോൾ ഏഷ്യൻ അത്ഭുതങ്ങളെയും കളിക്കളം കാത്തിരിക്കുന്നു. ഒന്നിനേക്കാൾ മറ്റൊന്ന് മെച്ചം. വാശിയേറിയ പോരാട്ടങ്ങൾ പുൽപ്പരപ്പുകൾക്ക് തീപിടിപ്പിക്കുമ്പോൾ ഉറപ്പാണ് ഈ ലോകകപ്പ് നമ്മുടെയെല്ലാം ഉറക്കം കെടുത്തും. കാത്തിരുന്നു കാണാം ആര് ലോകം ഭരിക്കുമെന്ന്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകൾ ആയിരിക്കും സപ്ലൈകോ സോക്കർ 11 June 15 നൽകുക. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി സുപ്രധാന ചുവടുവയ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
1: റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സ്റ്റേഷൻ കെട്ടിടങ്ങൾ, ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനുകൾ, എയർ കണ്ടീഷനിംഗ്, വെന്റിലേഷൻ സംവിധാനങ്ങൾ, എമർജൻസി എക്സിറ്റുകൾ, അഗ്നിശമന ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ നിർണായക സുരക്ഷാടിസ്ഥാന സൌകര്യങ്ങളും ഓഡിറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. തീപിടുത്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ റെയിൽവേ സ്റ്റേഷനുകൾ പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട് ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. അതേസമയം ഷിഗല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെയുണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപര പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ കഴിഞ്ഞു.
2: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
5: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
6: ഒരു സൊല്യൂഷൻ ഉണ്ട്.
5: എന്താ സൊല്യൂഷൻ?
6: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: യെസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഇത് ഓണാട്ട് ഒരു പാസഞ്ചറാണ് കൂടെയുള്ളത്, നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോൾ ഒരു നല്ല ബ്രേക്കിന് ശേഷം വേഗം തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി സഞ്ചരിക്കാം, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. വിളിക്കേണ്ട നമ്പർ 9544707912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ യാത്ര ചെയ്യാം. പ്രത്യേകിച്ച് ഈ ഡിസ്കൗണ്ടുകൾ, ഡിസ്കൗണ്ടിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിസ്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം, അതിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഓഫറുകളൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു ആഘോഷ സമയങ്ങളിലാണ്. ഓണം, ക്രിസ്മസ്, പെരുന്നാൾ അങ്ങനെയൊക്കെയുള്ള സമയം വരുമ്പോഴത്തേക്ക് ഒരുപാട് ഓഫേഴ്സ് കാണും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആ കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണോ നിങ്ങൾ? നിങ്ങൾ എപ്പോഴും ഡിസ്കൗണ്ട് തിരക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയാലോ, അല്ലെങ്കിൽ എൻ്റെ ഓണറിൻ്റെ അടുത്ത് പോയതിന് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് പറയുന്ന അങ്ങനെ ഒരു റെഡി ക്യാഷ് കൊടുക്കാതെ, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണോ നിങ്ങൾ? ഇതൊക്കെയാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിളിക്കാം, നമ്പർ 9544707912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ശരിക്കും നമ്മുടെ ഒരു പ്രവണത എങ്ങനെയാണ്, മലയാളികൾ എവിടെ പോയാലും അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ച് വില പറഞ്ഞ് വില പേശി സാധനം മേടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ എന്നാണ് പൊതുവിൽ പറയാറുള്ളത്. ഒരു കൊച്ചു കടയിൽ പോയിട്ടാണെങ്കിലും അവിടെയും പോയിട്ട്, അല്ലെങ്കിൽ നിരക്കാത്ത രീതിയിലുള്ള വില പേശലും ഡിസ്കൗണ്ട് ചോദിച്ച് ചോദിച്ച് ഒരു എളുപ്പമില്ലാതെ വാങ്ങുന്ന തരത്തിലേക്ക് നമ്മൾ മാറാറുണ്ടോ? ഡിസ്കൗണ്ട് നമ്മുടെ ഒരു പ്രവണതയാണോ, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ഇഷ്ടമാണോ? എന്താണെങ്കിലും ഡിസ്കൗണ്ട് ചോദിച്ചിട്ടേ ഒരു സമാധാനമുള്ളൂ എന്ന് പറയുന്ന ആളുകളാണോ നിങ്ങൾ? എന്തായാലും നമുക്കൊരു പാസഞ്ചർ, ആദ്യത്തെ പാസഞ്ചർ വെയിറ്റ് ചെയ്യാണ്. ആരാണ് നോക്കാം? ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് എന്റെ സ്വന്തം സാരി.
0: ഗുഡ് മോർണിംഗ് അമ്മേ, പറഞ്ഞോളൂ.
1: അമ്മേ, പണ്ടൊക്കെ ഡിസ്കൗണ്ട് ഉള്ളപ്പോ പോയിട്ടുണ്ട്, പക്ഷെ ഇപ്പോ ഡിസ്കൗണ്ടിന്റെ കാര്യമൊന്നും ഒരു ആരെങ്കിലും ഒരാൾ അറിഞ്ഞാൽ മതി, കടയുടെ മുമ്പിൽ ഒരു കല്യാണത്തിനുള്ള
0: ആളാണ്.
1: അവിടെ എങ്ങനെ ചെന്ന ഒരു സാധനം നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. തെള്ളുപിടിയ കഴിഞ്ഞ പ്രാവശ്യം എസ് ഭാരതി കണ്ടായിരുന്നോ, തെള്ളുപിടിയുമെന്ന് ആൾക്കാർ ഉണ്ടുവിട്.
0: അന്ന് ഡിസ്കൗണ്ട് ആയിരുന്നു അല്ലേ?
1: നല്ല ഡിസ്കൗണ്ട് ആയിരുന്നു. അവസാനം പോലീസുകാർ ഇടപെടേണ്ടി വന്നു
0: ഈ ഡിസ്കൗണ്ട് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിട്ട്. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് പൊതുവെ ഡിസ്കൗണ്ട് കിട്ടുകഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്.
1: രൂപ എവിടെ കുറച്ച് കൊടുക്കുന്ന വെച്ചാൽ അവിടെ തെള്ള എത്ര പൈസ കണ്ടാലും ആർത്തി തീരാത്ത ആൾക്കാരില്ല.
0: അതെ,
1: പിന്നെ നമ്മള് തുപ്പാശ്ശേരി ചെന്ന് തുണി മേടിച്ചാൽ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. തുപ്പാശ്ശേരി ചെന്ന് നമ്മള് തുണി മേടിച്ചാല് 500 രൂപ 1000 രൂപയൊക്കെ മുതലാളി നമുക്ക് കുറച്ച് തരും. അതിന്
0: അങ്ങനെ ചെയ്യാറുണ്ട്, എനിക്ക് പണ്ട് മുതലുള്ള പരിചയക്കാരായതുകൊണ്ടായിരിക്കാം. ഓക്കെ അമ്മേ, അപ്പൊ എന്തായാലും മലയാളികൾക്ക് ഡിസ്കൗണ്ട് ഒരു പ്രവണതയാണ്, ഇഷ്ടമാണ്. മലയാളികൾക്ക് പൊതുവിൽ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോ ഒരു സന്തോഷമാണ്. ഓക്കെ അമ്മേ, അപ്പൊ ശരി, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. പത്മജാമ്മയായിരുന്നു, അമ്മയായിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ദിവസം നേരുന്നു അമ്മേ. ഓക്കെ, ശരി, പൊതുവിൽ മലയാളികൾക്ക് അങ്ങനെയാണ്, ഡിസ്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. വിളിക്കാം, നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. സ്വന്തം സ്വാതിയാണ് ചേട്ടാ, പറഞ്ഞോളൂ. ഡിസ്കൗണ്ട് വേണോ? ഡിസ്കൗണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഓഫർ തരാം, ലൈഫ് ലോങ് വിളിക്കാം. ഓക്കെ, പറഞ്ഞോളൂ. അങ്ങനെ ഡിസ്കൗണ്ട് ചോദിക്കുന്ന ഒരാളാണോ ചേട്ടൻ?
2: ഞാനങ്ങനെ ഡിസ്കൗണ്ട് ഒന്നും ചോദിക്കാറില്ല.
0: ഡിസ്കൗണ്ട് കണ്ടാൽ, ബില്ല് കുറച്ച് ഡിസ്കൗണ്ട് ഇട്ട് തന്നാൽ ഒരു സന്തോഷമാണ്.
2: ഒരു വീട്ടിലേക്ക് 5 പേർക്ക് സാധനം
0: എടുക്കുമ്പോഴേ,
2: 5 പേർക്ക് സാധനം എടുക്കാൻ നേരത്ത് ഒരാഴ്ച എടുക്കുമ്പോ 2,800 അല്ലെങ്കിൽ 3,500 ഇത് പറയാൻ നേരത്ത്, 5 പേര് കൂടെ ഒറ്റെടുത്ത് കഴിഞ്ഞാൽ 3,800 ആവുള്ളൂ ചേട്ടാ എന്ന് പറയുമ്പോ നമുക്കൊരു സന്തോഷം.
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും.
2: ഒരു കാര്യം ചെയ്യ, 50 രൂപ ഡിസ്കൗണ്ട് കുറച്ച് തരാം. 50 രൂപ കുറച്ച് തരാന്ന്
0: പറയും.
2: ശരിയാണ്, 50 രൂപ ഇങ്ങനെ കുറയ്ക്കട്ടെ.
0: അതൊരു സന്തോഷമാണ് ആ കേൾക്കുമ്പോ.
2: അക്കാശം ഒരു സന്തോഷം. അപ്പൊ നമ്മളാ കയ്യിലിരിക്കുന്ന പൈസയുടെ കാര്യം നോക്കാൻ നമ്മള് നോക്കാറില്ല.
0: അതെ, ഏറ്റവും വലിയ സങ്കടം തോന്നി വഴിയോര കച്ചവടക്കാരടുത്തും സാധാരണക്കാരടുത്തും പോയിട്ട് അതിന് വില പേശി, അല്ലെങ്കിൽ അവിടുന്ന് എന്തോ വല്ലാത്ത രീതിയിൽ ഡിസ്കൗണ്ട് വാങ്ങുമ്പോഴാണ്, ചോദിച്ചു വാങ്ങുമ്പോഴാണ് സങ്കടം വരുന്നത്.
2: സങ്കടമുള്ള കാര്യം ഈ വിളിച്ചിരുന്ന സമയത്ത് ഈ ഓച്ചറ വഴിയോര കച്ചവടക്കാരിൽ നിന്ന് 100 രൂപ ചിപ്സ് മേടിച്ചിരുന്നതിന് 50 രൂപയ്ക്ക് തരുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു.
0: നമ്മുടെ ശീലമാണെന്ന് തോന്നുന്നു അങ്ങനെ ഇങ്ങനെ ചോദിക്കുന്ന.
2: അവർക്കെന്ന് പറഞ്ഞാൽ അവര് സീസൺ കച്ചവടമല്ലേ.
0: അതെ അതെ അതെ,
2: കാര്യം തന്നെ നമ്മളിപ്പോ ടെക്സ്റ്റൈൽസിൽ കയറി പോകാൻ നേരത്ത് നമ്മൾ പോയി ഒരു തുണി എടുക്കുമ്പോ പോലെ അത് ഓഫർ ഉണ്ടാട്ടെ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കടയിൽ കയറി പോയിട്ട് ഈ ടി വി എടുത്തു കഴിഞ്ഞാൽ ഓഫർ വല്ലതും ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്.
0: ശരിയാണ്,
2: അല്ലാതെ നമുക്കിപ്പോ ഓഫർ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മളെ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മേടിക്കുന്നേ.
0: അതെ,
2: അല്ലാതെ ഇപ്പൊ നമ്മൾ മേടിച്ചോണ്ട് വന്നിട്ട് അയൽവക്കാർക്ക് കൊടുക്കാനോ അല്ലാതെ.
0: ഓക്കെ, അപ്പോ ഓക്കെ, അപ്പോ ഡിസ്കൗണ്ട് ചോദിച്ചു വാങ്ങാറുണ്ടോ, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ, ഓഫർ എന്ന് കേൾക്കുമ്പോൾ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ടെക്സ്റ്റൈൽസുകളിലൊക്കെ ഒരു ഓഫർ കാർഡൊക്കെ കൊടുക്കും, കുറച്ച് നാളിനുള്ളിൽ ഇത്ര നാളിനുള്ളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ മലയാളികൾക്ക്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാം, ഡിസ്കൗണ്ട് തരഞ്ഞ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആഘോഷം ഓണമൊക്കെ വരുവാണ്, ഡിസ്കൗണ്ട് നോക്കി ഓഫർ നോക്കിയേ കയറുള്ളൂ. എന്നാൽ ചില ആളുകളുണ്ട് കേട്ടോ, ഡിസ്കൗണ്ട് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് വലിയ ഗുണം കാണില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ വാങ്ങാറുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഡിസ്കൗണ്ട് ഇഷ്ടമല്ല എന്ന് പറയുന്ന കുറച്ചധികം 10 പേരെടുത്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആളുകൾ ആ കൂട്ടത്തിൽ പെടും. എന്നാൽ പൊതുവിൽ കൂടുതൽ ആളുകൾക്കും ഞാൻ പറഞ്ഞില്ലേ, ബില്ലടിക്കുന്ന സമയത്ത് ഒരു ഒരു ഓക്കെ 1000 രൂപയ്ക്ക് 100 രൂപയെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഹോസ്പിറ്റലുകളിൽ പോയിട്ടും ഭയങ്കര രീതിയിൽ, അല്ലെങ്കിൽ ഏത് ഷോപ്പുകളിൽ എവിടെയും പോയിട്ടും ഓക്കെ ക്യാഷ് ഫുള്ള് കയ്യിലുണ്ടെങ്കിലും ചോദിച്ച് കുറച്ച് എമൗണ്ട് കുറയ്ക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു പരമാനന്ദമാണ് നമുക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും ചർച്ച തുടരാൻ ചെറിയൊരു വിളക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ഓണാട്ടുകര പാസഞ്ചറാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. ഇന്ന് നമ്മുടെ ശരത്തും കൂടെയുണ്ട്, നമ്മുടെ മാർക്കറ്റിംഗ് ഹെഡ് റാസുകയും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ചർച്ച എങ്ങനെയുണ്ടെന്ന് ഇങ്ങനെ നോക്കാനായിട്ട് വന്നിരിക്കുകയാണ്. എന്റെ ദൈവമേ, ഡിസ്കൗണ്ട് നിരക്കിൽ നമ്മളിങ്ങനെ സാധനങ്ങൾ വാങ്ങുന്നതിൽ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓഫർ നോക്കി എവിടാണെങ്കിലും, ഓഫർ ഉണ്ടെങ്കിൽ എവിടെയും നമ്മൾ എത്തും എന്ന് പറയുന്നത് പോലെ ഓഫർ നിരക്കി നടക്കുന്ന, ഡിസ്കൗണ്ട് നിരക്കി നടക്കുന്ന മലയാളികളെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വിളിക്കാം നമ്പർ 9544700912 എന്ന് നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് വിളിക്കാമെന്നാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം.
0: നമസ്കാരം.
1: ഈ റേഡിയോയിലെ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് വിളിക്കുന്നവർക്ക് വല്ല റിഡക്ഷനും ഉണ്ടോ?
0: ഉണ്ടല്ലോ, ഉറപ്പായിട്ടും ഉണ്ട് കേട്ടോ.
1: എന്താ
0: ഉറപ്പായിട്ടും ഉണ്ട്, റിഡക്ഷൻ ഉണ്ട്. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ ചേച്ചി. ഈ പറഞ്ഞതുപോലെ ഡിസ്കൗണ്ട് നോക്കി സാധനം വാങ്ങുന്ന ഒരാളാണോ ചേച്ചി?
1: അല്ലല്ലോ, ഒരിക്കലും
0: അല്ല.
1: ഡിസ്കൗണ്ട് എപ്പോഴാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് കൂടുതൽ ആളെ അങ്ങോട്ട് കയറ്റാൻ വേണ്ടിട്ടാണ്. ഒന്നാമത് കടയിൽ തിരക്കാണെന്ന് കാണിക്കാൻ വേണ്ടി കസ്റ്റമർ, സോറി, ഈ മുതലാളിയുടെ ഒരു ഇതാണ്, ഒരു ട്രിക്കാണ് നമ്മളെ അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിട്ട്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഈ മാർച്ച് മാസം ഈ ക്ലോസിംഗ് ടൈം ഉണ്ട്, ഈ എന്താ ഇതൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ആ ടൈമില് ആ പീരിയഡിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഇറക്കി വിടുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. കാരണം ഫ്രഷ് സാധനങ്ങൾ കഴിക്കാൻ
0: വേണ്ടിയിട്ടാണ്.
1: ഈ പോകാത്ത സാധനങ്ങൾക്കല്ലേ ഡിസ്കൗണ്ട് വരുന്നത്?
0: അങ്ങനെയാണ്.
1: അത് വാങ്ങിച്ച
0: മാർക്കറ്റിംഗ് സിങ്ക് അടുത്തിട്ടുണ്ടോ? ആണോ സിങ്കവേ?
1: അപ്പൊ
0: മാർക്കറ്റിംഗ് സിങ്ക് അടുത്തിട്ടുണ്ട്. ഏ, എങ്ങനെ എനിക്കറിയത്തില്ല.
1: ഇപ്പൊ ഈ ഒരു വർഷത്തേക്ക് നമ്മൾ, ഞാൻ സപ്പോസ് ഒരു സാരി ഞാൻ വാങ്ങിക്കുന്നു, അത് ഒരു വർഷം ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. പക്ഷെ ഇത് 6 മാസം കടയിലിരിക്കുകയാണ്. ശേഷം 6 മാസമാണ് ഞാനിത് ഉപയോഗിക്കാൻ എനിക്ക് വാങ്ങിക്കുന്നത്. അപ്പൊ അത് റിഡക്ഷന് കിട്ടുന്ന എനിക്ക് അത്രയും കാലമല്ലേ ഉപയോഗിക്കാൻ
0: പറ്റും. രണ്ട് രീതിയിൽ ഡിസ്കൗണ്ട് വരാറുണ്ട്. ഒന്ന്, കടയിൽ ആള് കൂട്ടുക എന്നുള്ള മാത്രമല്ല ഇതൊരു, ഓക്കെ, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, കൂടുതൽ പരസ്യങ്ങൾ പോവുക.
1: അതുകൊണ്ട്
0: പരസ്യം പോവുക. ഇപ്പൊ പുറത്തൊരു അല്ലാതൊരു ആഡ് കൊടുത്ത് ഒരു സെലിബ്രിറ്റി കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ ആ പൈസക്ക് ഇത് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓഫറൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്ത്,
1: പക്ഷെ നമ്മൾ കടയിൽ ചെന്നാല് ഒരു നല്ല സാധനങ്ങൾ റിഡക്ഷൻ ചെയ്തതിന് കിട്ടത്തില്ല. ഇപ്പൊ പത്ത് സാരി നമ്മളിവിടെ ചെന്ന്, ഞാനൊരു 150 രൂപ സാരി
0: എഴുതി ഇവിടെ അടുത്തിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ പറയുമ്പോ മാർക്കറ്റിംഗ് അരച്ച് കലക്കി കുടിച്ച ആള് പറയാം അതൊക്കെ ചുമ്മാതാ, പ്രജാ ചേച്ചി പറഞ്ഞ ചുമ്മാ എന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ് ഒരാള്.
1: അപ്പൊ അവിടുത്തെ ഇച്ചിരി ഒരു 4000 രൂപയുടെ ഒരു സാരി വേണം. ഞാൻ 2000 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. കാരണം 300 രൂപയുടെ സാരി 150 രൂപ എഴുതി വെച്ചേക്കുന്നോണ്ട് ഇതൊക്കെ കിട്ടുമെന്നായിരിക്കും. പക്ഷെ അത് കിട്ടത്തില്ല, അതിന് 4000 തന്നെ കൊടുത്തിരിക്കണം. അപ്പൊ ഈ ചെറിയ സാധനങ്ങൾ, അധികം വിലയില്ലാത്ത സാധനങ്ങൾ മാത്രമേ റിഡക്ഷൻ ചെയ്തി കിട്ടുന്നുള്ളൂ. കാര്യം ശ്രദ്ധിക്കല്ലോ.
0: അതെ, ഒരിക്കലും ഒരിക്കലും ചേച്ചി അവര് ഒക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവരൊരു നഷ്ടത്തിൽ ഈ ഒരു സാധനം കൊടുക്കത്തില്ല. ഡിസ്കൗണ്ട് കൊടുത്താലും എന്തെങ്കിലും ഒരു ലാഭം അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും.
1: ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 400 രൂപ ഇട്ടിട്ട് 200 രൂപ.
0: ഓക്കെ ഓക്കെ. ഇങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ എന്തായാലും അതുണ്ടാവും. പക്ഷെ എങ്ങനെയാണെന്ന് പറഞ്ഞാലും മലയാളികൾക്ക് ചില സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ, ഓണം അങ്ങനെയൊക്കെയുള്ള ആഘോഷം വരുമ്പോൾ ഡിസ്കൗണ്ട് നോക്കി തന്നെ പോകാറുണ്ട്. കുറെ കൂടെ
1: ചോയ്സില് കിച്ചിന് 100 രൂപ, പച്ചക്കറി കിച്ചിന് 100 രൂപ എന്ന് പറയും. പക്ഷെ അതിൽ വിലയുള്ള എല്ലാ സാധനങ്കളും ഒരു ഇത്തിരിയെ കാണത്തുള്ളൂ. തക്കാളിക്ക് ചിലപ്പോ 5 രൂപയെ കാണത്തുള്ളൂ. തക്കാളി ഒരു 1/2 കിലോ വാരിയും കിട്ടും. അപ്പൊ ബാക്കിക്ക് നഷ്ടവും വരുത്തില്ല, കസ്റ്റമേഴ്സ് ഒരു സന്തോഷവും, ആഹാ ഇത്ര തക്കാളി കിട്ടി അവിടെ.
0: അതെ, ശരിക്കും അതൊരു ഇതാണ്, ടെക്നിക് ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ടെക്നിക്ക് മാത്രമല്ല, പിന്നെ അതിന്റെ ചോയ്സിന് വേറൊരു ഗുണവും കൂടി ഞാൻ പറയാം. അതായത് ഒരു ഒരു മാർക്കറ്റിനെ വെച്ചിട്ടല്ല, ഒരു ഉദ്ഘാടനം തന്നെ നടത്തുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരു വലിയ സെലിബ്രിറ്റിയെ കൊണ്ട് അവർക്ക് കുറേ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതേ സാധനങ്ങൾ ആളുകൾക്ക് ഡിസ്കൗണ്ടിൽ കൊടുക്കുമ്പോൾ കുറെ കൂടെ നാട്ടുകാരിലേക്ക് ഇറങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് ഗുണങ്ങളോടുണ്ട്.
1: സെലിബ്രിറ്റി കയറുക എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഒരു ഇങ്ങനെ ആകർഷണം. കാരണം എന്ന് വെച്ചാൽ ഒരാൾ ഇന്നു വന്ന് ഇന്ന നമുക്ക് കാണാം, നേരിട്ട് കാണാന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ.
0: അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇതാവുമ്പോ നാട്ടുകാരിൽ അത് നീണ്ടു നിൽക്കും ഒരു വിശ്വാസം. ഓക്കെ ചേച്ചി, വിളിച്ചാൽ ഒരുപാട് സന്തോഷം. ശരിക്കും അങ്ങനെ തന്നെയാണ് അല്ലേ റഹാസിക്ക? അതായത് നമ്മളൊരു ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് വലിയൊരു സെലിബ്രിറ്റിയെ കൊണ്ടുവന്നത് കൂട്ടിക്കോ, ആ സമയത്ത് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് നമ്മുടെ നാടായിട്ടോ ഇതായിട്ടോ ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു, 10 മിനിറ്റ് കുറച്ച് നേരം ആ ഒരു സ്ഥാപനത്തെ പറ്റിയിട്ട് ഒരു പരിചയം ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് വെച്ചിട്ട് അവർ പറഞ്ഞിട്ട് പോകുന്നു. എന്നാൽ അതേ എമൗണ്ട് ആ നാട്ടിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ആ നാട്ടിലെ ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന തരത്തിലേക്ക് ആവുമ്പോൾ കുറച്ചുകൂടി സ്വീകാര്യത കൂടും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ചർച്ച നമുക്ക് തുടരാം. ഡിസ്കൗണ്ട് തിരയുന്ന മലയാളികളെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാൻ ചെറിയൊരു വിലയ്ക്ക് ശേഷം വേഗം തിരികെ. സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ.

0: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
9: ഒരു സൊല്യൂഷൻ ഉണ്ട്.
8: എന്താ സൊല്യൂഷൻ?
9: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
10: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓണാട്ടുകാർ പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ കൂട്ടത്തിൽ ഈ ഡിസ്കൗണ്ടുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുകയാണ് കേട്ടോ. വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ മലയാളികളുടെ ഡിസ്കൗണ്ട് ചോദിച്ചു വാങ്ങുന്ന ഒരു പ്രവണതയെ പറ്റിയിട്ടാണ്. അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്
0: പറഞ്ഞോളൂ. ഡിസ്കൗണ്ട് തരയുന്ന ഒരാളാണോ?
1: ഡിസ്കൗണ്ട് തരുന്ന ആളാണോ?
0: ഒരു സന്തോഷമാണ് ഡിസ്കൗണ്ട് എന്ന് കേൾക്കുമ്പോ.
1: ശരി ശരി, ഞാൻ പോകും. ഞാൻ പോകാറുണ്ട് കേട്ടോ. നമ്മളെല്ലാരോടും പറയുകയും ചെയ്യുന്നേ ഇന്നടുത്ത് ഡിസ്കൗണ്ട് ഉണ്ട്, ഇത്ര നല്ല നല്ല ഡ്രസ്സുകള് നല്ല സാധനങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഇപ്പൊ സ്കൂള് തുറന്നപ്പോ ഓഫീസറിൽ ഒരു കടയില് 10 ബുക്ക് വാങ്ങിക്കുമ്പോ 12 ബുക്ക് ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഒരു ബുക്കിന് എത്ര രൂപ? നമ്മളും ചെന്ന് നോക്കിയിട്ടൊക്കെ മേടിക്കത്തില്ല, അല്ലെ, ചുമ്മാ ചെന്നാലും മേടിക്കത്തില്ല. അപ്പൊ മറ്റുള്ളവർക്ക് ഒരു ബുക്കിന് ക്ലാസ്സുകാരുടെ ബുക്കിന് 55 രൂപ ഒരു ബുക്ക് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചപ്പോ ഇത്രയും ബുക്ക് കിട്ടി, അത്രയും ബുക്കും വാങ്ങിച്ചു. പക്ഷെ നോക്കി ക്വാളിറ്റി ഉള്ള ബുക്കാണോ എന്ന് നോക്കിയിട്ടാ വാങ്ങിച്ചത്.
0: അപ്പൊ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, എനിക്ക് ഇത്രയും ലാഭത്തിൽ എത്ര എക്സ്ട്രാ കിട്ടി. ശരി, ശരിക്കും ഈ സ്കൂള് തുറക്കുന്ന സമയത്തൊക്കെ ബുക്സോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കുറച്ച് ഓഫർ കിട്ടുമ്പോൾ ഒരു സമാധാനമാണ്.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ അതുപോലെ ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് ഓഫർ കാർഡൊക്കെ വാങ്ങാറുണ്ടോ? ഉണ്ട്. നമ്മൾ മലയാളികൾ ഇങ്ങനെയാണ്. പിന്നെ ഡിസ്കൗണ്ട് ചോദിച്ചു വാങ്ങാറുണ്ട്, അതായത് ഡിസ്കൗണ്ട് ഒന്നും അവിടെ പറയുന്നില്ല, എന്നാലും ബില്ലടിക്കുന്ന സമയത്ത്. അത് ഉറപ്പാണ് അല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാരും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ ചേച്ചി, വിളിച്ചാൽ ഒരുപാട് സന്തോഷം. അപ്പോ ഡിസ്കൗണ്ട്, അതെ, ഡിസ്കൗണ്ട് എങ്ങും പറയാത്ത ചില സ്ഥലത്ത് പോയിട്ടും അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഒട്ടും തരില്ല എന്ന് പറഞ്ഞിരുന്നു, ഒരു 50 രൂപയെങ്കിലും ഒരു 10 രൂപയെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കര വലുതാണ്. അപ്പൊ നിങ്ങൾക്ക് വിളിക്കാം, നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നു, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഹലോ.
0: ഗുഡ് മോർണിംഗ്. ഓക്കെ, ഡിസ്കൗണ്ട്.
2: റേഡിയോ കേടായി പോയി, ഒരു 1.5 മാസം കൊണ്ട് വിളിക്കുന്നില്ല, അതുകൊണ്ട് എന്റെ കുഞ്ഞിന്റെ ശബ്ദമൊന്ന് കേക്കണ്ടായോ?
0: സന്തോഷം. എല്ലാം റെഡിയാക്കിയോ?
2: എപ്പ ശരിയാക്കിക്കൊണ്ടു വന്ന് ഞാൻ ഇന്നലെ പിന്നെ മറ്റേ മോളായിരുന്നല്ലോ, എന്തോ അതിന്റെ പേരും പറഞ്ഞു.
0: ഐശ്വര്യ? ഗോപിക?
2: ഐശ്വര്യ അല്ല, ഗോപിക.
0: ഓക്കെ ഓക്കെ ഓക്കെ.
2: ഇന്നലെ ഗോപികനെ വിളിച്ചു, ഇന്നിപ്പോ മോളെയും വിളിക്കുക.
0: സന്തോഷം. ഈ പറഞ്ഞതിൽ ഡിസ്കൗണ്ട് നോക്കുന്ന ഒരാളാണോ?
2: ആ, ഞാൻ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും കടയിലോ എവിടെയെങ്കിലും പോകുമ്പോ ഡിസ്കൗണ്ട് നോക്കും, ഇല്ലെങ്കിൽ അവരോട് ചോദിക്കും ചെറിയ ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ.
0: ഉണ്ടോ എന്തെങ്കിലും? ഉണ്ടോ ഉണ്ടോ?
2: ആ, എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്.
0: കിട്ടിയിട്ടുണ്ട്.
2: ആ, പിള്ളേർക്ക് ഇപ്പൊ ഈ സ്കൂള് വന്നപ്പോഴേ എന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബുക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പോയപ്പോഴത്തേക്കും കടയെ കയറിയപ്പോ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്.
0: അന്നേരം ഒത്തിരി സന്തോഷമായല്ലേ? ഞാൻ വിചാരിച്ചതിനേക്കാൾ കുറച്ചുകൂടെ സാധനങ്ങൾ കിട്ടി.
2: നമുക്കൊരു സന്തോഷമല്ലേ?
0: അതെ അതെ അതെ. പിന്നീട്
2: അങ്ങനെ കിട്ടാറുണ്ടോ മോളെ?
0: അതെ, നമ്മൾ മലയാളികൾ അങ്ങനെയാണ്, സത്യം അതാണ്. വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ അങ്ങനെ. ഇത് കേൾക്കുന്ന ചില ആളുകളുണ്ട്, ഞങ്ങൾ ഇങ്ങനെ പോയി ഡിസ്കൗണ്ട് ഒന്നും ചോദിക്കാറില്ല, പക്ഷെ ഏറെക്കുറെ ആളുകളും ഡിസ്കൗണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഓക്കെ, അമ്മ വിളിച്ചാൽ ഒരുപാട് സന്തോഷം കേട്ടോ. ശരത് ബന്ധം അടുത്തുണ്ട്, കേൾക്കുന്നുണ്ട് കേട്ടോ. അതെ അതെ അതെ. ഓക്കെ, ശരത്തെ കേട്ടോ. ശരത്തിന് നല്ലൊരു പുഞ്ചിരിയൊക്കെ ഇങ്ങനെ വരുവാണ് മുഖത്ത്. ഇതൊക്കെ എന്ത് നിസ്സാരം എന്നുള്ള രീതിയിലിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വിളിക്കാം, നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമുക്ക് കുറേ മെസ്സേജുകളും വന്നിട്ടുണ്ട് രാവിലെ. ഷൈല സമദ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സ്വാതി, ശരത്. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഡിസ്കൗണ്ട് എവിടെ പോയാലും ഞാൻ തിരക്കുമെന്ന് പറഞ്ഞിട്ട് ആതിര നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. റിജു അയച്ചിട്ടുണ്ട്, ഡിസ്കൗണ്ട് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് രതീഷ് അയച്ചിട്ടുണ്ട്. കുറേ പേര് നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡിസ്കൗണ്ട് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കുറേ ആളുകളുണ്ട്. എന്താണെന്ന് പറഞ്ഞാലും പൊതുവിൽ മലയാളികൾക്ക് ഡിസ്കൗണ്ടിനോട് വല്ലാത്തൊരു ഇഷ്ടം തന്നെയാണ്. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. ഒരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നത്, നമുക്കൊന്ന് എടുത്താലോ. യെസ്, നമസ്കാരം, പറഞ്ഞോളൂ.
3: ഹലോ.
0: ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം. സ്വാതിയല്ലേ?
0: അതേലോ.
3: പറന്നുപോയി ഒരുപാട് ദിവസമല്ലേ വന്നിട്ട്?
0: ഉണ്ടല്ലോ ഇവിടെ തന്നെ.
3: അപ്പൊ താജുദ്ദീൻ ശങ്കരമംഗലം.
0: അതെ. ഓക്കെ ചേട്ടാ, പറഞ്ഞോളൂ.
3: അപ്പൊ നമ്മള് ഡിസ്കൗണ്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ മലയാളിയെ ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ പറ്റിയ ഒരു സാധനം മലയാളി മലയാളി തന്നെയാണ്. കാരണം നമ്മളൊരു കുറച്ച് ബാക്കിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് മലയാളി സമൂഹത്തെ ആടും മാഞ്ചിയും വന്ന് എന്ന് പറഞ്ഞ ഒരു തട്ടിപ്പ് വീരന്മാര് വന്ന് കുറച്ച് നമ്മളെ പറ്റിച്ചോണ്ട് പോയി. ഇപ്പൊ അടുത്തിടയ്ക്ക് ഒരു സ്വർണം ഫ്രീ കൊടുക്കുന്നു പറഞ്ഞ് കുറച്ച് കുറച്ച് പൈസ കൊണ്ടുപോയി. അങ്ങനെ അങ്ങനെ ഏത് തരത്തിലും പിന്നെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്നും ഫ്രീ എന്ന് പറഞ്ഞാൽ മലയാളി അവിടെ ചാടി വീഴും. അതിന്റെ അന്തർധാര എന്താണെന്ന് ഞാൻ പറഞ്ഞു, ചിലപ്പോൾ സ്വാതി ചിലപ്പോൾ കട്ട് ചെയ്യും. കാരണം നിങ്ങൾക്കൊക്കെ ചിലർക്ക് പരസ്യമൊക്കെ തരുന്നവരായിരിക്കും. അതായത് അതുകൊണ്ട് ഈ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളൊന്നും അത് കാണിക്കാൻ തയ്യാറാകത്തില്ല. കാരണം അവരുടെ പുള്ളത്തരങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാവും. കാരണം പരസ്യം അവർ കിട്ടുന്നുണ്ട്. അപ്പൊ എന്ത് തന്നെയായാലും കട്ട് ചെയ്താലും എനിക്ക് വിഷയമെന്നാണ് ഞാൻ പറയാനുള്ള പറയും. അപ്പം എന്ത് തന്നെയായാലും ഈ നമുക്ക് ഈ ഡിസ്കൗണ്ട് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരിക്കലും ഒരു കോടി രൂപയാണ് ഒരു പത്രത്തിന് ഒരു ഫുൾ പേജ് പരസ്യം കൊടുക്കണമെങ്കിൽ. ഈ പരസ്യം കൊടുത്ത് നമുക്ക് 50% ഓഫറായിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ അവിടെ ചെന്ന് കയറുകയാണ് നമ്മുടെ സാധനം. അത് മതി, മലയാളിക്ക് അത് മതി. പിന്നെ അതിന്റെ ഗുണമേന്മയോ

0: തന്നെയായത് ഈ എം ആർ പി അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പകുതി വിലയ്ക്ക് നമുക്ക് തരുമ്പോൾ അതിന് കൂടുതൽ പ്രോഫിറ്റ് ആണ് ഈ അടിക്കുന്നത്.
1: ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടാ, ഈ ബിസിനസ്സുകാർ എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ വാങ്ങുന്നവരും ഒരു സന്തോഷമുണ്ടല്ലോ. ഈ ഒരു സന്തോഷമാണ് ഇവർക്ക് വലുത്. ഓക്കെ, അയാൾക്ക് ലാഭമോ അത് നഷ്ടമോ അത് അവരുടെ വിഷയം. പക്ഷേ ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് ഓക്കെ, എനിക്ക് ഞാനിപ്പോ ഒരു കാര്യം നോക്കുന്നു, രണ്ടെണ്ണം കിട്ടി, അല്ലെങ്കിൽ ഞാൻ ചെന്ന ഒരു 1000 രൂപയുടെ സാധനത്തിന് എനിക്ക് 600 രൂപയ്ക്ക് കിട്ടി എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷമാണ് അവർക്ക്. ഒരിക്കലും ഒരാളും കൂട്ടത്തോട് അല്ലെങ്കിൽ കുറെ പേര് ചേർന്ന് ചിന്തിക്കുന്നില്ല ഓക്കെ നമ്മൾ ഇങ്ങനെ ഡിസ്കൗണ്ട് വാങ്ങുമ്പോ അയാൾക്ക് ലാഭമാണെന്നൊന്നും അല്ല, നമുക്ക് വ്യക്തിപരമായി നമുക്ക് കിട്ടിയല്ലോ, അത് മാത്രമേ അവർ നോക്കാറുള്ളൂ.
0: അത് തന്നെയാണ് മലയാളിയുടെ മനസ്സും.
1: അതെ,
0: മലയാളിയുടെ മനസ്സ്. പിന്നെ അതുപോലെ തന്നെ ഏതൊരു പ്രോഡക്റ്റും കേരളത്തില് അത് ലോഞ്ച് ചെയ്ത് അതിന് ഒരു ഒരു സർട്ടിഫൈഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ലോക മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിപണിയിൽ എത്തുമെന്നുള്ളതാണ് ഒരു ഒരു ഒരു വസ്തുത കൂടിയുണ്ട്. കാരണം അത്രയ്ക്ക് ഒരു കൺസ്യൂമർ സ്റ്റേറ്റാ നമ്മൾ, ഇതൊക്കെ നമ്മൾ നല്ല രൂപത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് മലയാളി. അപ്പൊ അതുകൊണ്ട് നമ്മളെ പറ്റിക്കാൻ എളുപ്പമാണ്, നമ്മൾ അതിനകത്ത് നിന്ന് വീഴുകയും
1: ചെയ്യും.
0: ഒരാളിനും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് മലയാളിയുടെ മനസ്സ്. അതുകൊണ്ട് അത് ഇതിങ്ങനെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കും, നമ്മളിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും ഇങ്ങനെ. പിന്നെ അതുപോലെ തന്നെ പലതിനും ഫർണിച്ചറൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിലയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ പിന്നെ അതിന്റെ ഭാവി, ഇതിന്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ള കാര്യമൊന്നും ആരും അറിയുന്നില്ല. അപ്പൊ എന്ത് തന്നെയായാലും നമ്മൾ വാങ്ങും, ഇനിയും വാങ്ങും, ആരൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും വാങ്ങും, അങ്ങനെ വാങ്ങട്ടെ, നന്നാകട്ടെ. ഓക്കെ
1: ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മള് മലയാളികൾക്ക് എപ്പോഴും ഒരു ഡിസ്കൗണ്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ചോദിച്ച് വാങ്ങും, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും വിചാരിക്കും. ഓക്കെ, പിന്നെ ചില സ്ഥാപനങ്ങൾ നമ്മൾ ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കത്തില്ല, ഡിസ്കൗണ്ടൊന്നും കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കും. പക്ഷേ ബില്ലടിക്കുന്ന സമയത്ത് അവർ ജസ്റ്റ് ഇത് ഡിസ്കൗണ്ടിന് ശേഷമുള്ള റേറ്റ് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് അറിയാതൊരു പുഞ്ചിരി ഉണ്ടാവും അല്ലേ. പറയാതെ അവർ ചെയ്യുന്ന സമയത്ത് ചിലയിടത്തൊന്നും ഒരിക്കലും ഡിസ്കൗണ്ട് ചോദിക്കാൻ പറ്റാത്ത, നമ്മളൊരു ഹോട്ടലിൽ പോയി ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ആ ഫുഡിൻ്റെ റേറ്റ് തന്നെയാണ് നമ്മളവിടെ കൊടുക്കുക, അവിടെ നമ്മൾ ഡിസ്കൗണ്ട് എന്തായാലും ചോദിക്കത്തില്ല. അങ്ങനെ കുറേ കാര്യമുണ്ട്. പല സാധനങ്ങളും പല ഉൽപ്പന്നങ്ങളും അനുസരിച്ചിട്ട് നമ്മൾ ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കാറുണ്ട്. നമ്മൾ കൂട്ടത്തോടെ ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് 3 രൂപ ഡിസ്കൗണ്ട്, ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ജ്വല്ലറിയിട്ട് പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബില്ലടിക്കുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഞങ്ങൾ ഇത്ര കുറച്ച് നേരം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ വീണ്ടും മലയാളിയുടെ മുഖത്ത് ഫുൾ പുഞ്ചിരിയാണ്. ഓക്കെ, നമ്മൾ അങ്ങനെയാണ്, അങ്ങനെയാണ് എല്ലാ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്തായാലും ചെറിയൊരു വിലയ്ക്ക് ശേഷം വേഗം തിരികെ. താം സ്റ്റേ ട്യൂൺ 91.2 എൻ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 ഓണാട്ടുകാർ പാസഞ്ചറാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമ്മൾ ഡിസ്കൗണ്ടുകളെ പറ്റിയിട്ടാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളികളുടെ തൊണ്ടയ്ക്ക് പ്രശ്നം. ഓക്കെ, മലയാളികൾക്ക് ഡിസ്കൗണ്ട് വാങ്ങാനുള്ള ഒരു ഒരു പ്രവണതയെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയാലും ഇനി മലയാളികൾ കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് എവിടെ പോയാലും അങ്ങനെ തന്നെയാണ്. ഡിസ്കൗണ്ട് ഉണ്ടോ, ഡിസ്കൗണ്ട് ഉണ്ടോ, ഓഫർ ഉണ്ടോ, ഓഫർ ഉണ്ടോ. ഇത് പൊതുവിലൊരു പറച്ചിലാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ എവിടെയാണ് കുറച്ച് വില കുറച്ച് കിട്ടുന്നത് അവിടെ ഒത്തിരി ആളുകൾ ഒരു അതിൻ്റെ ഗുണമേന്മയൊന്നും നമ്മൾ നോക്കാറില്ല. എല്ലാവരും ഒരുപോലെ പറഞ്ഞു എന്നാവരുത് ഇനി കേട്ടോ. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ച് ആഘോഷവേളകളിലൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് തരുകയും നമ്മുടെ ഒരു സ്വഭാവമാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം.
1: ആ നമസ്കാരം പാസഞ്ചർ.
0: നമസ്കാരം ചേട്ടാ, പറഞ്ഞോളൂ.
1: ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നൊക്കെ ഈ പരസ്യത്തിന് മുമ്പുള്ള ഒരാൾ പറഞ്ഞു, മലയാളി എവിടെ ചെന്നാലും ഡിസ്കൗണ്ടിനകത്ത് എന്ന് വീടുന്ന പോലെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര ശൃംഖലയുടെ ഒരു ബ്രാഞ്ച് ഇപ്പം കരുനാപ്പള്ളി എക്സ്ചേഞ്ച് മാൾ തുടങ്ങി. രണ്ട് മൂന്നാല് ആദ്യം ഞാൻ കണ്ട വെക്കേഷൻ പോകാതെ തുടങ്ങി ഭയങ്കര പരസ്യമൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഗൾഫ് ഇന്നുകൊണ്ട് തന്നെ അറിഞ്ഞത് പൂട്ടി അവിടുന്ന് പോയെന്ന് പറയും. അതെന്താ അവിടുത്തെ വലിയൊരു ഡിസ്കൗണ്ടിന്റെ ഒരു ബോർഡ് ഒക്കെ കണ്ടുകൊണ്ട് ഒരു ദിവസം എനിക്ക് പ്രത്യേകിച്ച് എങ്ങും പോണ്ട, ഞാനിങ്ങനെ വന്നപ്പോ ഒന്ന് കയറി 70% ഡിസ്കൗണ്ട്. പക്ഷെ ഏറ്റവും അടിക്ക് എഴുതി കിട്ടിയപ്പോ ഉണ്ട് വാട്ടർ മെലോൺ ഉള്ളിൽ. പക്ഷെ അന്വേഷിച്ചു വന്നപ്പോഴാ ഇന്ന കാര്യമാണെന്നുള്ള കാര്യം. ഇപ്പം കരുനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം പുതിയതായിട്ട് തുടങ്ങിയെടുത്ത് എല്ലാവരും ഡിസ്കൗണ്ടും മറ്റു കാര്യങ്ങളും അതും ഇതുമൊക്കെ അങ്ങനെ ഇവിടെ ഒരാള് സാരം മേടിച്ചോണ്ട്. അതായത് ചെറിയില്ലറ കടകളിലെല്ലാം എന്ന് വെച്ചാൽ 100 ഗ്രാമിന് 14 രൂപ വിലയുള്ള സാധനം. അതിന്റെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല് ഈ ചെറിയ കടകളിലെന്ന് വെച്ചാൽ 1 കിലോ 2 കിലോ അല്ല, മാക്സിമം വന്നാൽ 5 കിലോ മേടിച്ചു ചിലപ്പോൾ 2-3 മാസം കൊണ്ടായിരിക്കും ചെയ്യുന്നത്. അവിടെ 100 ഗ്രാം 14 രൂപയുള്ള ആ സാധനത്തിന് 29 രൂപ 100 ഗ്രാമിന്റെ വില. കവറിന്റെ പുറത്ത് ഞാനൊന്നും നോക്കി ഞാൻ പറഞ്ഞാൽ ചിലപ്പോ ഈ പാവോ ഇതും കൊണ്ട് അവിടെ പോയാൽ ചിലപ്പം 2 ദിവസം കഴിയും. ഇതങ്ങോട്ട് കൊണ്ട് കൊടുക്കുമ്പോ അവിടുത്തെ പിന്നെ ബിസിനസ് അതിന്റെ പ്രത്യേക ആളിനെ ഇരുത്തിയപ്പോ ഉണ്ട് അയാൾ നോക്കി. പിന്നെ മെഷീനിൽ പോയി കമ്പ്യൂട്ടർ വെച്ചോ മറ്റൊക്കെ വരുമ്പോഴത്തപ്പം വൈകുന്നേരം ആവും ഇത് തന്നെ എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടാൻ പിന്നെ ഞാൻ മിണ്ടി. അതേപോലെ തന്നെ പറഞ്ഞാൽ ഞാനും മുന്നേ മറ്റ് സമൂഹങ്ങളിൽ ഉൾപ്പെടുന്ന എല്ലാരും ഇതിന്റെ ഗുണനിലവാരം എന്താണെന്നോ ഇത് കാര്യം പോകുന്നതാണോ ഒന്നുമില്ല. ഡിസ്കൗണ്ട് കണ്ടോണ്ട് ഒട്ട ചാട്ടോ അങ്ങോട്ട് എന്നിട്ട് ഡിസ്കൗണ്ട് സാധനം മാത്രമല്ലല്ലോ 10 ഇരട്ടി. അവസാനം എന്ന് പറഞ്ഞാല് ക്യാരി ബാഗ് 3 രൂപ. ഇതില് സാധാരണക്കാരൻ പറയുന്നത് 1 കേസ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എന്ന് പറയുന്നതും ക്യാരി ബാഗ് എന്ന് പറയുന്നതും ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോ. അതായത് 68 പൈസയോ 70 പൈസയോ വില വീഴത്തുള്ളു ആ ഒരു സാധനത്തിന്. അത് പിന്നെ സ്ക്വയർ ഫീറ്റിന് 3 രൂപ കണക്കം പറയുകയാണെങ്കിൽ 100,000 വാടകയും സ്റ്റാഫിനും രാഷ്ട്രീയ നേതാക്കന്മാർക്കും മറ്റവർക്കും ഒക്കെ അല്ലെ 100,000 ഫീറ്റും എല്ലാം കൊടുക്കുമ്പോഴെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറ്റത്തില്ല. ആരുടെയും കയ്യിലെ കുഴപ്പമില്ല. എന്നാലും ഇതുപോലുള്ള ആളുകൾ വന്ന് റെഡി കാശിൽ അവിടെ ചെന്ന് അവരുടെ കസ്റ്റഡി ചെന്ന് വീണ് കൊടുക്കുമ്പോ എല്ലാം മേടിക്കും.
0: ചേട്ടൻ ഡിസ്കൗണ്ട് നോക്കുന്ന ഒരാളാണോ? എനിക്ക്
1: ഡിസ്കൗണ്ട് സാധനങ്ങൾ ഞാനൊന്നും വാങ്ങാറേയില്ല.
0: വാങ്ങാറില്ല,
1: അതിന്റെ ന്യൂനതയില. പിന്നെ അത് മാത്രമല്ല, വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടില്ലെന്ന കാര്യമല്ല, വളരെ റെയറായിട്ട് പോകും. ഞാൻ എപ്പോഴും ചെറിയ കടകളെ മാത്രം ആശ്രയിച്ചെന്തെങ്കിലും മേടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തീർച്ചയായിട്ടും. അതാണ് എല്ലാരും അതുപോലല്ല, വലിയ കടയിൽ പോയി മേടിക്കുന്നത് അവർക്കൊരു ക്രെഡിറ്റ് ആണ്. സാധാരണക്കാരുടെ കടയിൽ തന്നെ കാത്തുകണം മേടിക്കുന്നതിനെക്കാളും എത്രയും നല്ലതാ. വണ്ടി ചെന്നിറങ്ങി അവിടുന്ന് 1 രൂപ 25 രൂപ ഇന്നിടത്തുനിന്ന് മേടിച്ചെന്ന് പറയാമല്ലോ, നഷ്ടം വന്നാലും സഹിച്ചാ പോരെ. ഇന്ന് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്.
0: അപ്പോൾ ഷജിക്കായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ആളുകൾക്ക്. പൊതുവെ മലയാളികൾക്ക് ഡിസ്കൗണ്ട് സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഇല്ലെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി റേറ്റ് കുറച്ച് കിട്ടുമോ എന്നെങ്കിലും പൊതുവെ നമ്മൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കാത്തവരുണ്ട്. എന്നാലും കൂടുതൽ ആളുകളും ഓക്കെ, ഈ പറയാതെ ഡിസ്കൗണ്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളോട് നമുക്ക് പ്രത്യേക ഇഷ്ടമാണ്. ഒരിക്കൽ ഒരു ഡിസ്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ഇഷ്ടവും നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യാൻ ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അമ്മേ, പറഞ്ഞോളൂ അമ്മേ. ഡിസ്കൗണ്ട് നോക്കുന്ന ആളാണോ?
2: ആ, ഞാൻ നോക്കിയിട്ടുണ്ട് മോളെ, ഡിസ്കൗണ്ട് നോക്കി വാങ്ങിച്ചിട്ടുണ്ട്. എന്താ എങ്ങനെന്ന് പറഞ്ഞാൽ, നേരത്തെയൊക്കെ ഞാൻ ഇപ്പൊ 15 വർഷമായി ഞാൻ തുണിക്കട്ടിലൊക്കെ കേറിയിട്ട് ഇപ്പൊ മക്കളാ പോകുന്നത്, ഞാൻ പോകത്തില്ല മോളെ. അപ്പൊ നേരത്തെ ഒക്കെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിൽ നിൽക്കുന്ന ജീവിച്ച സമയത്തൊക്കെ നമ്മൾ കടയിൽ പോകും. കുറച്ച് പൈസ കരുതിക്കൊണ്ടായിരിക്കും പോകുന്നത്. അത് കരുതിക്കൊണ്ട് പോകുമ്പോ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇണങ്ങുന്ന ഡ്രസ് എടുത്ത് നോക്കും. ഡ്രസ് എടുത്ത് നോക്കുമ്പം അതിനകത്ത് നമ്മുടെ പൈസയ്ക്ക് ഒതുങ്ങുന്നതാണോന്ന് നോക്കിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എടുക്കുമ്പോ നല്ല ക്വാളിറ്റി ഉള്ളത് നല്ലതൊക്കെ കാണുമ്പോ നമ്മുടെ മനസ്സിനിണങ്ങുമ്പോ നമ്മുടെ കയ്യിലുള്ള പൈസയും നോക്കുന്നു, അതിന്റെ വിലയും നോക്കും. അപ്പൊ നമ്മൾ വില ഇങ്ങനെ നോക്കുമ്പോ അവര് പിള്ളേരോട് ചോദിക്കും, മോളെ ഇത് എന്നാൽ ഇത്ര വിലയാണല്ലോ എന്ന് നോക്കിയേ എടുക്കത്തുള്ളൂ മോളെ, വില നോക്കിയാ എടുക്കുന്നത്. അപ്പൊ നോക്കുമ്പോ അവര് പറയും, ഇത് ഇഷ്ടപ്പെട്ട അമ്മക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കുക, പൈസ ഇടാൻ പറയാം, അമ്മ എന്തായാലും എടുക്ക, ഇഷ്ടപ്പെട്ടില്ല അവിടെ ചെല്ലുമ്പോ അവരെന്തെങ്കിലും ഡിസ്കൗണ്ട് കുറച്ച് തരുമോ, എന്തെങ്കിലും ഡിസ്കൗണ്ട് തരുമെന്ന്. അപ്പൊ ഇതിനകത്തുനിന്നുണ്ടെങ്കിലും കുറച്ച് പൈസ അവര് കുറയ്ക്കുമെന്ന് പറയും. അപ്പൊ അങ്ങനെ നമ്മളിത് ആഗ്രഹിച്ച് ഇത് എടുത്ത് പുറത്ത് അവിടെ ചെല്ലുമ്പോ നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം വരും. എന്ത് അവര് അതിൽ നിന്ന് കുറച്ച് പൈസ കുറയ്ക്കും, അത് പറഞ്ഞുകൂടാ ഡിസ്കൗണ്ട് ആണെന്നൊന്നും. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം, അയ്യോ അത് എടുക്കാനും പറ്റി, അല്ല നമ്മുടെ പൈസക്കുള്ളത് എടുക്കാനും പറ്റി, നല്ല ക്വാളിറ്റി ഉള്ള കിട്ടുകയും ചെയ്ത് നമുക്ക് ഇച്ചിരി പൈസ കുറച്ച് കിട്ടുമ്പോ അങ്ങനെ വളരെ സന്തോഷമായിരുന്നു മോളെ.
0: അങ്ങനെ
2: വളരെ സന്തോഷമായിരുന്നു. ഇപ്പഴെന്ന് പറയുമ്പോ പിള്ളേര് എവിടെങ്കിലും ഡിസ്കൗണ്ട് ഒന്ന് പത്രത്തിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒക്കെ വരുമ്പോ ഇന്നടുത്ത് ഡിസ്കൗണ്ട് ഉണ്ട് പോവാന്ന് പറഞ്ഞ് അവര് പോവും. പോയ അവിടെ ചേർത്ത് കിട്ടുന്ന ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്ന സാധനം എന്തോ നല്ലതൊന്നും അല്ല മോളെ. ഒരുപാട് പഴക്കം ചെന്നതോ അല്ലെങ്കിൽ കളറ് പോകുന്നതോ എന്തെങ്കിലുമൊക്കെ കൊറേ വിൽക്കാതെ വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ അവരൊരു പങ്കത്ത് മാറ്റിയിട്ടിട്ട് അത് തെരഞ്ഞു
0: വെറുക്കും. നമ്മള് വിചാരിക്കുന്നത് അതെങ്കിലും അത് ഡിസ്കൗണ്ട് ഉണ്ടല്ലോ
2: അങ്ങനെ വന്നിട്ട് പിന്നെ ഇപ്പഴാണെങ്കിൽ കഴിഞ്ഞ ഈ വർഷം തന്നെ ജോളി സിക്സിന് വില കുറച്ച് കൊടുക്കുന്നതെന്നും പറഞ്ഞ് ഡിസ്കൗണ്ട് എന്നും പറഞ്ഞ് ഇവിടെ പിള്ളേരൊക്കെ പോയി. അവിടെ ചെന്നപ്പോ എന്ത് ഡിസ്കൗണ്ട് എന്ന് പറയുന്നതേ ഉള്ളു, ഭയങ്കര വിലയും ആ പിന്നെ നല്ല സാധനങ്ങളും ഒന്നും അല്ല. അവരങ്ങനെ വാങ്ങിക്കാതെ ഒരു ചെമ്മേനും മാത്രം എടുത്തുകൊണ്ട് ഇറങ്ങി പോരുന്ന ദിവസം
0: ഉണ്ടായിട്ടുണ്ട്.
2: ഇതൊക്കെ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പം പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് വേണമെങ്കിൽ പൈസ തന്നെ, അത് സാധാരണക്കാരുടെ കടയിൽ പോയാൽ കിട്ടുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് പൈസ നമ്മുടെ ഒത്തിരി വാരി വലിച്ചിട്ടുണ്ട. ഒരു വലിയ കടയിലൊക്കെ പറഞ്ഞു അങ്ങ് വാരി വലിച്ചിട്ട് ഡിസ്കൗണ്ടിന് വേണ്ടി അങ്ങ് തെരഞ്ഞെറിഞ്ഞു പോകും. അങ്ങനെ ഈ ഒന്ന് തൊണ്ണൂറ്റാണ് ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്ന് പറയുമ്പോ അവിടെ സ്ത്രീകളെല്ലാം ജനം കപന്ന് കിടക്കും, ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ അങ്ങനെ പിള്ളേരെല്ലാം പോയി ഇങ്ങനെ ഡിസ്കൗണ്ട് തിരക്കി തന്നെ പോയി വാങ്ങിക്കുന്ന പിള്ളേരാണ്. നമ്മുടെയും ഉണ്ട്, നമ്മുടെ വീട്ടിലെ പിള്ളേരെല്ലാം പോകും, നമ്മുടെ അടുത്തുള്ള പിള്ളേര് ഇത് കേൾക്കുമ്പോൾ പോകും. ആ ഡിസ്കൗണ്ട് ഇല്ലാത്ത ഒരു കാര്യത്തിനും ഇപ്പൊ ആരും ഇറങ്ങത്തില്ല മോള.
0: ഓക്കെ, വിളിച്ചത് ഒരുപാട് സന്തോഷം അമ്മേ. അമ്മ അമ്മയുടെ കാര്യം തുറന്നു പറഞ്ഞു കേട്ടോ, ഞാൻ ഡിസ്കൗണ്ട് നോക്കി പോവാറുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ആഘോഷങ്ങൾ വരുന്ന സമയത്ത് പരസ്യങ്ങളും നോട്ടീസുകളും ന്യൂസ് പേപ്പറിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നിറയെ ഇത് 50% ഡിസ്കൗണ്ട്, ഇത്ര രൂപയ്ക്ക് ടി വി, അല്ലെങ്കിൽ ഈ സീസൺ സമയത്ത് സീസണിന്റെ സമയത്ത് മാത്രം കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഓഫർ കിട്ടും, കുറെ ക്യാഷ് ലാഭിക്കാം എന്ന് പറയും. ഫെസ്റ്റിവൽ സമയത്തുള്ള പർച്ചേസിങ് ആളുകൾക്ക് ഒത്തിരി ഇഷ്ടമാണ്, കൂടുതൽ ഇഷ്ടമാണെന്നേ അങ്ങനെ പോയി എടുക്കാനായിട്ട്. ആ ഒരു സമയം ഒത്തിരി എൻജോയ് ചെയ്തിട്ടാണ് ആളുകൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും നമുക്ക് പൊതുവിൽ ഇത്തിരി റേറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ പ്രത്യേക പരിഗണന കിട്ടുന്ന സ്ഥലം ചില ആളുകൾക്കുണ്ട്. ചില സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെയാണ്, ഞങ്ങൾക്ക് അവിടെ കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടും. ഓക്കെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണ്ട് മുതലേ വിശ്വാസമുള്ള സ്ഥലമല്ലേ, ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കുറയ്ക്കും. അങ്ങനെ ഒരു വിശ്വാസം നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടേക്കൊരു ഒഴുക്കുണ്ടാവും. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഒരു ഷോപ്പിൽ നിന്ന് സ്ഥാനം എടുക്കുന്നു, അങ്ങോട്ട് മാത്രമേ പോകത്തുള്ളൂ, കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറവാണ് എന്നറിയാം. അങ്ങനെയാണ് നമ്മൾ എവിടെ കുറച്ച് ക്യാഷ് കുറഞ്ഞ് കിട്ടുന്നുണ്ടോ അങ്ങോട്ടേക്ക് ഓടി ചെല്ലാനുള്ളൊരു പ്രവണത നമുക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ആഘോഷങ്ങളൊക്കെ വരുവാണ് പതിയെ പതിയെ പതിയെ. എനിക്ക് തോന്നുന്നു ഓണമൊക്കെ ഇപ്പോഴേ ഡിസ്കൗണ്ട് ഓഫറുകളിലൊക്കെ ന്യൂസും അഡ്വർടൈസ്മെൻറ്റൊക്കെ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. ഓഫറിന് പിന്നാലെ ഓടുമ്പോൾ സാധനങ്ങളുടെ ഗുണമേന്മ കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചർച്ച ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ, ഇത് എൻറേഡിയോ 91.2. ഇതുവരെ കാതോരത്ത് കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്, സ്റ്റേഡിയോ 91.2 എൻറേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്ൻ, കരുനാഗപ്പള്ളി.

0: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെയില്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്ത് സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9 4950 9253 7.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ്. പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളുമായി നിങ്ങൾക്കൊപ്പമുള്ളത് മലയാളത്തിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ നസ്ലിനെ കേന്ദ്ര കഥാപാത്രമാക്കി അഭിനവ് സുന്ദർ നായക് ഒരുക്കിയ സിനിമയാണ് മോളിവുഡ് ടൈംസ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ ഒരു സിനിമ റിലീസിനെത്തിയത്. സിനിമാ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളുടെ കൈയടി നേടിക്കൊണ്ട് തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ്. ബോക്സ് ഓഫീസിലും മികച്ച മുന്നേറ്റമാണ് ഈ ഒരു സിനിമ കാഴ്ചവെക്കുന്നത്. റിലീസിനെത്തിയ 5 ദിവസം കൊണ്ട് 15 കോടിയാണ് വേൾഡ് വൈഡ് കളക്ഷനായി മോളിവുഡ് ടൈംസ് നേടിയത്. ഒരു സിനിമ മോഹിയുടെ സ്വപ്നങ്ങൾക്കും വിജയത്തിനും പിന്നിൽ പ്രതിസന്ധികളും താഴ്ചകളും വീഴ്ചകളും പറഞ്ഞുകൊണ്ട് സിനിമാ പ്രേമികൾക്ക് മികച്ച തിയേറ്റർ അനുഭവം മോളിവുഡ് ടൈംസ് സമ്മാനിക്കുന്നുണ്ടെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. സംവിധായകനായ അഭിനവ് സുന്ദർ നായകിന്റെ ആത്മകഥാംശമുള്ള സിനിമ കൂടിയാണ് മോളിവുഡ് ടൈംസ് എന്ന് പ്രമോഷൻ അഭിമുഖങ്ങളിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നസ്ലന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയിൽ ഉടനീളമുള്ളതെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിനു ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നസ്ലിനെ കൂടാതെ സംഗീത് പ്രതാപ്, ഷറഫുദ്ദീൻ, റോഷൻ ഷാനവാസ്, ജഗദീഷ്, അപ്പുണ്ണി ശശി, പ്രശാന്ത് അലക്സാണ്ടർ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, അൽതാഫ് സലീം, ഗോപിക രമേശ്, രാജേഷ് മാധവൻ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. കൂടാതെ രണ്ടു പ്രമുഖ താരങ്ങളും അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് രാമു സുനിലാണ്. ക്യാമറ കൈകാര്യം ചെയ്തത് ശുചിത്തോടുക്കത്തിൽ. സംഗീതം ജേക്സ് ബിജോയ്.

എനിക്ക് എത്താൻ വേണ്ടി റേഡിയോ 91.2 സിനിമ ടാക്കീസിലേക്ക് ഞാൻ ഗോപിക്കയാണ്. കൂടെയുള്ളത് പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളുമായി. ഓണം റിലീസ് ഉറപ്പിച്ചിരിക്കുകയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. അതെ, സോഷ്യൽ മീഡിയയിൽ പരന്ന റൂമറുകൾ ഇതാ സത്യമായിരിക്കുന്നു. റൊമാന്റിക് കോമഡി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത നിവിൻ പോളിയുടെ റോം കോം ജോണർ ചിത്രമായ ബത്ലഹേം കുടുംബ യൂണിറ്റ് ഓണത്തിന് തന്നെയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഭാവന സ്റ്റുഡിയോസിനൊപ്പം നിവിൻ ആദ്യമായി ഒന്നിക്കുന്നതിനാൽ തന്നെ ഇതിനകം ഏറെ ശ്രദ്ധ നേടിയ ചിത്രവുമാണ് BKU. നിവിനും മമിതയും ഒന്നിച്ചുള്ള സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ്. 2026 ഓണം റിലീസായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ പ്രേമലു എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ ഗിരീഷ് എഡിക്കൊപ്പം നിവിൻ ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ മമിത ബൈജു ആണ് നായികയായി എത്തുന്നത്. മലയാളത്തിൽ ഒട്ടേറെ കലാമൂല്യവും ജനപ്രിയവുമായ സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ബാനറാണ് ഭാവന സ്റ്റുഡിയോസ്. പ്രേക്ഷകർ ഏറ്റെടുത്ത സൂപ്പർ ഹിറ്റ് ചിത്രം സർവമായയ്ക്ക് ശേഷം നിവിനും ഈ ബാനറിനോടൊപ്പം ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർ വാനോളം പ്രതീക്ഷയിലാണ്. തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം ഓണം റിലീസിനായി.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
3: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

വൺസ് അഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2 സിനിമ ടാക്കീസ്. കൂടെ ഞാൻ ഗോപികയാണുള്ളത്. നമ്മൾ പോകുന്ന അടുത്ത മൂവി സീക്രട്ട് ഓഫ് കലിംഗയാണ്. ഈ ഒരു മൂവിയുടെ റിലീസ് വരുന്നത് June 18. ധ്യാൻ ശ്രീനിവാസൻ, അൽതാഫ് സലീം, റിയാസ് ഖാൻ എന്നിവർക്കൊപ്പം സോഷ്യൽ മീഡിയ താരം നിതിൻ പരമേശ്വരും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ചിത്രമാണ് സീക്രട്ട് ഓഫ് കലിംഗ. ഈ ഒരു മൂവി റിലീസിംഗിന് ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുകയാണ്. മിസ്റ്ററി ഹൊറർ കോമഡി സ്വഭാവത്തിൽ എത്തുന്ന ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനായ സനീഷ് ഉണ്ണികൃഷ്ണനാണ്. ജിഷ്ണു എം ആര്യനും സനീഷ് ഉണ്ണികൃഷ്ണനും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. പുരാതന കലിംഗ രാജ്യത്തിന്റെ അവശിഷ്ടങ്ങളുള്ള ഒരു കോളേജ് ക്യാമ്പസും അവിടുത്തെ കാട്ടിലുള്ള ഒരു പഴയ കിണറും ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആത്മാവ് പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന രസകരവും അമ്പരപ്പിക്കുന്നതുമായ സംഭവങ്ങളാണ് ഈ ഒരു സിനിമ പറയുന്നത്. പ്രേക്ഷകരെ ഏറെ അമ്പരപ്പിക്കുന്നതും രസകരമാക്കുന്നതുമായ തലത്തിലാണ് ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നാണ് ടീസറിലൂടെ വ്യക്തമാക്കുന്നത്. ചിത്രത്തിൽ ഇവരെ കൂടാതെ മാളവിക മേനോൻ, ഉല്ലാസ് പന്തളം, മറീന മൈക്കിൾ, അൻവർ ഷെരീഫ്, ആദർശ, ഗൗരി നന്ദ, ലക്ഷ്മി നന്ദൻ തുടങ്ങിയവരും മറ്റു വേഷങ്ങളിൽ എത്തുന്നു. ഐറ ഫിലിംസിന്റെ ബാനറിൽ ബഷീർ വരന്തപ്പള്ളിയും സുൽത്താനും ചേർന്ന് ഈ ചിത്രം നിർമ്മിക്കുന്നു. ചിത്രത്തിന്റെ ഛായാഗ്രഹണം ആശ്രിത് സന്തോഷ് നിർവഹിക്കുന്നു.

അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 സിനിമ ടാക്കീസ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മളങ്ങനെ പുതുപുത്തൻ സിനിമകളുടെ വിശേഷങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഒന്ന് തമിഴ് മൂവിയിലേക്ക് പോകാം. 2016 ഹിറ്റ് ചിത്രമായിരുന്നു പിച്ചക്കാരൻ. അതിനുശേഷം വിജയ് ആന്റണിയും സംവിധായകൻ ശശിയും ഒന്നിക്കുന്ന 100 സാമി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിൽ സുപ്രധാന കഥാപാത്രമായി സ്വാസിക വിജയും എത്തുന്നു എന്നതാണ് ഈ ഒരു മൂവിയുടെ മറ്റൊരു പ്രത്യേകത. തമിഴ് ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള 100 സ്വാമിയിലെ സെൽവി എന്ന കഥാപാത്രത്തിലൂടെ വീണ്ടും തമിഴകത്തെ അമ്പരപ്പിക്കുകയാണ് സ്വാസിക. സ്വാസികയെ കൂടാതെ ലിജോ മോളും കരുണാസും അജയ് ദിഷനും ചിത്രത്തിലുണ്ട്. ചിത്രം ജൂൺ 19 തിയേറ്ററുകളിലെത്തും. അമ്മ മകൻ ബന്ധത്തിന്റെ വൈകാരികത പറയുന്ന ചിത്രമെന്നാണ് ട്രെയിലറുകൾ നൽകുന്ന സൂചന. വിധവയായ അമ്മയായാണ് സ്വാസിക ചിത്രത്തിലെത്തുന്നത്. ഭക്ഷണം, ഉറങ്ങാറുടെ ഇടം, ഒരു കൂട്ട് എന്നിവയാണ് മനുഷ്യന് വേണ്ടതെന്ന ലിജോ മോളിന്റെ സംഭാഷണത്തോടെയാണ് ഈ ഒരു ട്രെയിലർ തുടങ്ങുന്നത്. അതിവൈകാരിക അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ചിത്രത്തിൽ സ്വാസികയുടെ പ്രകടനം തന്നെയാണ് വേറിട്ട് നിൽക്കുന്നത്. വിജയ് ആന്റണി പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. SP ദർശൻ കിർലോഷ് ആണ് ഛായാഗ്രഹണം.

വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 സിനിമ ടാക്കീസ്. നിരൂപക പ്രേക്ഷക ശ്രദ്ധ നേടിയ ടിയാൻ എന്ന സിനിമയ്ക്ക് ശേഷം മുരളി ഗോപിയുടെ തിരക്കഥയിൽ ജെയിൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രമാണ് അനന്തൻകാട്. ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ഒരു മൂവിയുടെ. ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നായ വിജയരാഘവന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിൽ കെ മേനോൻ എന്ന കഥാപാത്രമായാണ് താരമെത്തുന്നത്. വലിയ ജനകീയ പിന്തുണയുള്ള ശക്തനായ രാഷ്ട്രീയ നേതാവാണ് ചിത്രത്തിൽ കെ മേനോൻ. ആകാംക്ഷ നിറയ്ക്കുന്ന രംഗങ്ങളിലൂടെയാണ് അടുത്തിടെ സിനിമയുടെ ടീസർ എത്തിയിരുന്നത്. ജൂൺ 25 സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ്. ആര്യ നായകനായെത്തുന്ന ചിത്രത്തിൽ വമ്പൻ താരനിരയാണ് ഒരുമിക്കുന്നത്. മികവുറ്റ ദൃശ്യ വിരുന്നായിരിക്കും ചിത്രമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമായിട്ടാണ് ആര്യ ഈ ചിത്രത്തിലെത്തുന്നത്. വൻ വിജയമായി മാറിയ മാർക്ക് ആന്റണിക്ക് ശേഷം മിനി സ്റ്റുഡിയോസിന്റെ ബാനറിൽ എസ് വിനോദ് കുമാർ നിർമ്മിക്കുന്ന 14-ാമത്തെ ചിത്രം കൂടിയാണിത്. ഇന്നത്തെ സിനിമ ടോക്കീസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. തൽക്കാലം ടാറ്റ ബൈ ബൈ ഫ്രം ഗുബിക ആൻഡ് സ്റ്റേ ട്യൂൺ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു ബാലസാഹിത്യ കൃതിയാണ്. കുട്ടികൾക്ക് വേണ്ടി വളരെ ഗൗരവമായ എഴുത്തുകൾ നടത്തുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയ പുസ്തകം ഡാലി അമ്മൂമ്മയുടെ പുഴ. ഡി സി ബുക്സിന്റെ മാമ്പഴം സീരീസിൽ ഇറക്കിയ ഒരു പുസ്തകമാണ്. വി ശനിലാലാണ് എഴുത്തുകാരൻ. ഉടൽ ഭൗതികം എന്ന നോവലിൽ തുടങ്ങി നരതപ്പാട്ടിലേക്കുള്ള ബസ്, സമ്പർക്കക്രാന്തി, ഇരു, അടി തുടങ്ങിയ നിരവധി രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഗൗരവമുള്ള കഥകളും നോവലുകളും എഴുതിയ ആളാണ് ശനിലാൽ. ശനിലാൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കഥയാണ് ഡാലി അമ്മൂമ്മയുടെ പുഴ. ആ കഥയും മറ്റൊരു കഥയും ചേർത്ത്, തീവണ്ടിയിൽ ഒരു കിളി എന്ന കഥയും ചേർത്ത് ആണ് ഡി സി ബുക്സ് ഈ ചെറിയ കഥാസമാഹാരം പുറത്തിറക്കിയിരിക്കുന്നത്. ഡാലി അമ്മൂമ്മയുടെ പുഴ ഒരു വലിയ സൗഹൃദത്തിന്റെ കഥയാണ്. ഗാഠമായ ഒരു സൗഹൃദം, ആത്മസൗഹൃദം. അവിടെ ഡാലി അമ്മൂമ്മയ്ക്ക് പുഴയാണ് എല്ലാം. പുഴയോട് അമ്മൂമ്മ സംസാരിക്കും, അമ്മൂമ്മ ദേഷ്യപ്പെടും, വഴക്കു പറയും, പരിഭവിക്കും, മിണ്ടാതിരിക്കും, ചവിട്ടുകൊടുക്കും. അങ്ങനെ അങ്ങനെ അമ്മൂമ്മയും പുഴയും കൂടി അവിടെ ജീവിച്ചു. നീ മര്യാദയ്ക്ക് പൊയ്ക്കോ, പുഴ പറഞ്ഞു. ഇല്ലടി, ഞാനിവിടെ കിടന്ന് ചത്തോളാം. ഡാലിയമ്മ പുഴയുടെ മടിക്കുത്തിനിട്ടൊരു ചവിട്ടുകൊടുത്തു. പുഴയ്ക്ക് കലി വന്നു. അത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച് ദേഷ്യത്തോടെ നീർന്ന് ചാടിയ ശേഷം ഒഴുകിപ്പോയി. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനും മറന്നില്ല. പോണെങ്കി പൊയ്ക്കോ, ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടാൻ പോണെന്ന് നീ നോക്കിക്കോ. നെടുമങ്ങാടിന്റെ സഹജമായ ഗ്രാമ്യ ഭാഷയിൽ ഡാലിയമ്മൂമ്മ പുഴയോടുള്ള സൗഹൃദം പറയുകയാണ്. അത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും വേണ്ടിയുള്ളതാണ്. ഡാലിയമ്മൂമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കരടിക്കുഞ്ഞിനെ കണ്ടു, ഒരാട്ടിൻകുട്ടിയുടെ വലിപ്പം. അമ്മൂമ്മ കുടലിനകത്ത് കൊണ്ടുവന്ന് അതിനെ ആട്ടിൻപാൽ പിഴിഞ്ഞു കൊടുത്തു. നീ കുടിപോലും, ലോകത്തുള്ള എല്ലാ തള്ളമാരെയും പാല് പാല് തന്നെ. കുഞ്ഞിനിടയ്ക്കിടെ ഡാലിയെ നോക്കിക്കൊണ്ട് പാൽ കുടിച്ചു. അങ്ങനെയുള്ള ഒരുപാട് കഥകളാണ് വരുന്നത്. പുഴ ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മയെ കാണാൻ വരും. അങ്ങനെ അമ്മൂമ്മയും പുഴയും കൂടി വളരെ സന്തോഷപൂർവ്വം കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ കഴിഞ്ഞു പോകുന്ന സമയത്താണ് ഇടയ്ക്ക് പെരുമ്പാമ്പും കുഞ്ഞു വരുന്നുണ്ട്, ആ കുഞ്ഞിനെ താലോലിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തോണിയിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു. കാണാൻ മെനയുള്ള ഒരു ചെറുപ്പക്കാരൻ ഡാലിയമ്മയുടെ മുറ്റത്ത് കിടന്ന ചൂലക്കസയിൽ കയറിയിരുന്നു. ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ. തേനുള്ള കേട്ടടാ മോനെ, അമ്മൂമ്മ ചോദിച്ചു. അത് കേട്ട് മെമ്പറും മണ്ണിലൂറ്റുന്ന പയലുകളും കൂടി എന്ന് വാപത്ത് ചിരിച്ചു. ഡാലിയമ്മൂമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ? ഓ, അത് ഞാനും പുഴയും ചേർന്ന് തന്താരിച്ച് തീരുമാനിച്ചയച്ചാണ്. പുഴ പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പോണവരെയൊക്കെ അങ്ങേരിക്ക് ഹർജി കൊടുക്കുമോ ശിക്ഷ ഇളവ് ചെയ്യാൻ ചെയ്യാനെ കൊണ്ട് ചട്ടമുണ്ടെന്ന്. പുഴയ്ക്ക് എന്നെക്കാട്ടിലും അറിവാണല്ലേ, അതിങ്ങനെ പല നാടുകളിൽ ചുട്ടണല്ലേ. അങ്ങനെയാണ് ഞാൻ പത്രക്കാര് പിള്ളേരെ കൊണ്ട് ഹർജി അയപ്പിച്ചത്. അമ്മൂമ്മ, ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് നിന്നെ കണ്ടൊരു ചൊടിയില്ലല്ലോടാ. ഈ പുഴയിൽ നല്ല ഒടവ മീൻ കിട്ടും. ഒന്നിനെ പിടിച്ച് ചമ്പാവരിയിലിട്ട് കഞ്ഞി വെച്ചു കുടിക്കണം. തടി പാലം പോലെ വരും. ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കുന്ന അപകടമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത്, കളക്ടർ തുടർന്നു. വളരെ നിസ്സാരമായൊരു നോട്ടം മാത്രമായിരുന്നു അമ്മൂമ്മയുടെ മറുപടി. കുടി മോനെ, ഇത് നീ കുടിക്കണ വിഷച്ചായയല്ല. ദിവസവും പുഴ എനിക്കൊരു തേയിലച്ചെടി വീഴുതുകൊണ്ട് തരും. ഓളത്തിലിട്ട് ഉരുട്ടി ഉരുട്ടി എന്റെ മുറ്റത്ത് ഇട്ടം വെച്ച് പോവും. അത് ഉണക്കിയെടുത്ത തേയിലയാണ്, കുടി. കളക്ടർ കുടിച്ചു. സംഘം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ കളക്ടർ ആവശ്യപ്പെട്ടു, ഡാലിയമ്മൂമ്മ ഇവിടെ നിന്ന് താമസം മാറണം. ചായ കൊള്ളാമോച്ചേ, നഗരത്തിൽ എല്ലാ സൗകര്യമുള്ള ഫ്ളാറ്റിൽ ഗവൺമെന്റിന്റെ പൂർണ്ണ സംരക്ഷണം അമ്മൂമ്മയ്ക്ക് കഴിയാം. ഈ പുഴയും കൂടി നീ അതിന്റെ അകത്ത് താമസിപ്പിക്കുമോ? അമ്മൂമ്മ എടുത്തടിച്ച പോലെ ചോദിച്ചു. കളക്ടർ മൗനമായി. ഒരു കാര്യം ചെയ്യാം, ഡാലിയമ്മൂമ്മ താമസിക്കുന്ന ഫ്ളാറ്റിന് കിള്ളി എന്ന് പേരിടാം. ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ടബ് ഉണ്ടാക്കി തരാം. വരണം. വരൂല, വയസ്സായതിന്റെ ഉടപ്പുറത്തുള്ള ചവാ മുട്ടിട്ട് നീ ആണെങ്കിൽ പോവുകൂടാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. കളക്ടർ എഴുന്നേറ്റു. അവർ തിരികെ പോയി. പിന്നീട് അവസ്ഥ മാറുകയാണ്, സംഗതികളെല്ലാം മാറുകയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വികസനം, സുസ്ഥിര വികസനമെല്ലാം നടക്കുന്നതെന്ന് നമുക്കറിയാം. ആ വികസനത്തിലൂടെ ഡാലിയമ്മൂമ്മയെയും പുഴയെയും അവർ അകറ്റുകയാണ്. അങ്ങനെ അകറ്റി കഥയുടെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഈ കഥ പൂർണ്ണമായി നിങ്ങൾ വായിക്കുക തന്നെ വേണം, ഈ കഥ ഉൾക്കൊള്ളുകയും വേണം. ആ കഥയുടെ അവസാനം ഇങ്ങനെയാണ്. 13-ാം നിലയിലെ കിള്ളി എന്ന് പേരിട്ട അപ്പാർട്ട്മെന്റിന്റെ ജനലിലൂടെ കാണുന്ന കടലിളക്കം നോക്കി അമ്മൂമ്മ ദിവസങ്ങൾ തള്ളിരിക്കി. മഴ തുടങ്ങി. വിഷാദിയായി ഒഴുകുകയായിരുന്ന പുഴയ്ക്ക് കലിയിളകി. ഒരു വെളുപ്പാൻ കാലത്ത് അത് ഡാലിയെ തേടി ഇറങ്ങി. നഗരത്തിലെ മുടുക്കുകളിലും ഈടുവഴികളിലും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു, ഡാലി, ഡാലി. തകർത്താടിയ മഴയിൽ ഭ്രാന്ത് പിടിച്ച പുഴ നഗരത്തെ അതിന്റെ സമനീതി പഠിപ്പിച്ചുകൊണ്ട് ഒരേ നിരപ്പിൽ ഒഴുകി. അസംഖ്യം ജലജീവികൾ നഗരഗൃഹങ്ങളെ ആവാസ കേന്ദ്രമാക്കി മാറ്റി. പുഴ പിന്നെയും അന്വേഷണം തുടർന്നു. ഒടുവിൽ ഡാലിയമ്മൂമ്മയുടെ 90 കടന്ന കണ്ണുകൾ ഫ്ളാറ്റിന്റെ പുറത്തു വന്ന് മുട്ടി വിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു. സന്തോഷത്തിന്റെ നിലവിളിയോടൊപ്പം ഡാലി പുറത്തേക്കെടുത്ത് ഒറ്റച്ചാട്ടം ചാടി പുഴയെ കെട്ടിപ്പിടിച്ചു. ഇരുവരും പൊട്ടിച്ചിരിച്ചു. നിനക്കെന്താണ് ഈ താഴ്ത്ത നിലയിൽ താമസിച്ചൂടായിരുന്നു? എന്ത് പാടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത്? പുഴ ചോദിച്ചു. പോടി, ഡാലിയമ്മൂമ്മ പുഴയ്ക്കൊരു നുള്ളു വെച്ചു കൊടുത്തു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി. അടുത്ത കഥ തീവണ്ടിയിൽ ഒരു കിളി എന്ന കഥയാണ്. തീവണ്ടിയിൽ ഒരു കിളിയിലും ഇത്തരത്തിലുള്ള ചില വ്യത്യസ്തമായ സംഭവങ്ങളാണ്. മാമ്പഴക്കാലം, നീർമാവ് നിറയെ പൂത്തുലഞ്ഞു കായ്ച്ചു. നല്ല മധുരമുള്ള മാമ്പഴങ്ങളുമായി അതൊരമ്മയെപ്പോലെ ആഹ്ലാദിച്ചു നിന്നു. ആയിടെ അങ്ങ് വടക്കൻ പർവ്വതത്തിൽ നിന്നും പാർന്നു വന്ന ദേശാടന കിളി നീർമാവിന്റെ ചില്ലയിൽ വന്നിരുന്നു. കാവിൽ വന്നുകൂടിയ പക്ഷികളിലൊന്നായിരുന്നു അത്, ഒരു ചാരസുന്ദരി. പരന്ന കൊക്കും നീണ്ട കാലുകളുമാണ് അവൾക്ക്. മാവിന് അവളെ ഇഷ്ടമായി. കിളിക്ക് മാവിനെയും ഉമ്മ. കിളി മാവിനൊരു ഉമ്മ കൊടുത്തു. മാവ് കിളിയെ ചില്ലകൾ കൊണ്ട് ചേർത്തണച്ചു. ഇങ്ങനെ തുടങ്ങുന്നു ആ കഥ. ഈ കഥകളുടെ പ്രത്യേകത, ഈ കഥകൾ ഇന്നത്തെ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാൻ പ്രത്യേകം പറയുന്നതിന്റെ കാരണം, ഇന്നത്തെ കുട്ടികൾക്ക് പ്രകൃതി അറിയില്ല. പ്രകൃതിയെ അറിയില്ല. മണ്ണിലേക്ക് അവർ ചവിട്ടുന്നില്ല, മണ്ണിൽ ചവിട്ടി നടക്കുന്നില്ല. അവർ ദന്തഗോപുരവാസികളായി മാറുന്നു. അവർ ഫ്ളാറ്റുകളിൽ ഇങ്ങനെ വസിക്കുകയാണ്. അവരുടെ കൈകളിൽ മൊബൈൽ ഫോൺ മാത്രമാണ്. അവർ ഇത്തരം പാട്ടുകൾ കേൾക്കുന്നില്ല. ബിലോത്തെ ഹാലീസേ ദുനിയാ പോതുമി ഉലോന ഫുലീസേ ഫൂൽ ബിലോനെ ഹാലോനെ ബോൽ ഗോസർ ഡലാത്തെ ഗൈസേ കൂലിയെ കൂ കൂ കോയ്. ഒന്നിച്ചും പാടിയ പാട്ടാണിതിനകത്ത്. ഈ പാട്ടിന്റെ അർത്ഥം ആർക്കും അറിയില്ല. ഇതിൽ വലിയ ബിംബകൽപ്പനയോ അലങ്കാരമോ ഇല്ല. പക്ഷേ ഇത്തരം ചില പാട്ടുകളാണ്. ഇത്തരം ഒരു കഥ എഴുതാൻ ഷിലിനാലിനെ പ്രേരിപ്പിച്ചത് ഷില്ലാലിന്റെ ഗ്രാമ പരിസരത്തിലുള്ള ജീവിതമാണ്. അമ്മ ഞങ്ങൾക്കൊരു പാട്ടും ഒരു കഥയും മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഒരാൾ കിണർ കുടിച്ചു. കുഴിച്ചു കുഴിച്ച് ഒരുപാട് താഴെ എത്തി അയാൾ ഞെട്ടിപ്പോയി. അതാ അവിടെ ഒരു ഗ്രാമം, അവിടെ ഒരു വീട്, അവിടെ ഒരു അമ്മ അമ്മിക്കല്ലിൽ തേങ്ങയൊരുക്കുന്നു. ഒരു പൂവൻകോഴി വീടുമുറ്റത്ത് കൂവുന്നു. ബാല്യകാലത്ത് ആ കഥ കേൾക്കുമ്പോൾ ഉള്ളിൽ പതിഞ്ഞ ചിത്രം ഒട്ടും മങ്ങാതെ ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നു. അരുവി അരുവി കൊച്ചരുവി എവിടെ കോടി പോണു നീ, എവിടെ നിന്നോടി വരുന്നു നീ, അങ്ങ് കിഴക്കൊരു മലയുണ്ട്, അവിടെ തെളിനീർ കുളമുണ്ട്. ആ അമ്മയുടെ പാട്ടിൽ നിന്നാണ് ഈ കഥയുടെ പിറവി, ഈ കഥകളുടെ പിറവി. ഒരുപക്ഷെ മനുഷ്യരെ കണ്ടറിയാൻ, മനുഷ്യരുടെ ജീവിതം കണ്ടറിയാൻ, അവരുടെ രാഷ്ട്രീയം കണ്ടറിയാൻ പോലും ഷെല്ലാൽ എന്ന എഴുത്തുകാരനെ പ്രേരിപ്പിച്ചത് ഈ ഗ്രാമ പരിസരമായിരിക്കും. ഡാലിയമ്മൂമ്മയുടെ പുഴ, വി ഷിനിലാൽ, DC ബുക്സ്. നന്ദി.
1: അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
4: നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന സൌജന്യ യാത്രാ പദ്ധതിക്ക് പ്രിയദർശിനി എന്ന് പേര് നൽകാനും തീരുമാനിച്ചു. പ്രായം, വരുമാനം തുടങ്ങി മാനദണ്ഡങ്ങളൊന്നുമില്ലാതെയാണ് സൌജന്യ യാത്ര അനുവദിക്കുന്നത്. കൊല്ലം ജില്ലയിലും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 2 വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇരുവരും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരവൂർ പാലത്ര സ്വദേശികളായ വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നിലവിലിവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ നിലവിൽ 8 കുട്ടികൾ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. നേരത്തെ കോഴിക്കോട്ട് ഷിഗല്ല ബാധിച്ച് 4.5 വയസ്സുകാരി മരിച്ചിരുന്നു. മൺസൂൺ കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യസമ്പത്തിന് വലിയ ഭീഷണി ഉയർത്തുന്ന ചെറുമീനുകളെ പിടിക്കുന്നതിനെതിരെ നടപടി കർശനമാക്കി ഫിഷറീസ് വകുപ്പ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന നിയമലംഘനങ്ങൾ തടയുന്നതിനായി ജില്ലയിൽ ഉടനീളം വകുപ്പിന്റെ പ്രത്യേക പെട്രോളിംഗ് സംഘം പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കേരള ഉൾനാടൻ ഫിഷറീസ് ആന്റ് അക്വാകൾച്ചർ നിയമപ്രകാരമാണ് മത്സ്യങ്ങളുടെ മുട്ടയിടിയിൽ കാലത്തെ ചെറുമീൻ പിടുത്തം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ജില്ലാ കാര്യാലയം മുഖേന നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കരുനാഗപ്പള്ളി, കൊല്ലം, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. 18 വയസ്സിനും 55 വയസ്സിനും മധ്യേ പ്രായമുണ്ടായിരിക്കണം. 7.5% പലിശ നിരക്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള സർട്ടിഫിക്കറ്റിന്റെ ജാമ്യത്തിലാണ് വായ്പ. കൂടുതൽ വിവരങ്ങൾക്ക് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ജില്ലാ കാര്യാലയം, ജില്ലാ പഞ്ചായത്ത് ബിൽഡിംഗ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കർബല ജംഗ്ഷൻ, കൊല്ലം എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ KRDA കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2.
5: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേരുന്നു. കോഴിക്കോട് നിപ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ അടിയന്തര യോഗം വിളിച്ചു. കർശന ജാഗ്രതയിൽ സംസ്ഥാനം. ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. അമേരിക്കയുടെ ആക്രമണങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകം ഇനി കാൽപന്തിന്റെ ആവേശത്തിലേക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. കേരളത്തിലും ആവേശം വാനോളം. വാർത്തകൾ വിശദമായി. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്നു. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചു. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. രോഗിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: നിപ രോഗലക്ഷണങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫറോക്ക് സ്വദേശിയായ 43-കാരന്റെ RT-PCR പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ പൂനെ NIVയിലേക്ക് അയച്ചിരിക്കുകയാണ്. നിപ ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് ഇയാളെ മാറ്റി. രോഗസ്ഥിരീകരണ പരിശോധനാ ഫലവും ലഭിക്കാനുണ്ട്. ഇതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജ് പരിസരത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളും രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. ആരോഗ്യമന്ത്രിയും സ്ഥലം MLA സ്ഥിതിഗതികൾ വിലയിരുത്തി.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാർഡ് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് അനാവശ്യമായി പ്രവേശിക്കരുതെന്ന് നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട്ടിൽ 8 കുട്ടികൾക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം നഗരസഭയിൽ നിലവിൽ 13 ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2

0: ാണ് രോഗം സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നുണ്ടോ എന്നത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ, തട്ടുകടകൾ എന്നിവയിൽ കർശന പരിശോധന നടത്താനും കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ US നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് ജലപാതകളിലൂടെയുള്ള സ്വതന്ത്ര ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈത്ത്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലുണ്ടായ ഈ പുതിയ ഏറ്റുമുട്ടലിനെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ 214 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 കിലോയോളം കഞ്ചാവും 50 ഗ്രാം രാസലഹരിയും പിടിച്ചെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: അതിർത്തി ചെക്ക് പോസ്റ്റായ വാളയാർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ജില്ലയിലെ ലഹരിവേട്ട നടക്കുന്നത്. ഇവിടെ 24 മണിക്കൂറും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ പോലീസ് സബ് ഡിവിഷൻ അടിസ്ഥാനത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. ജില്ലയിൽ ലഹരി സംഘങ്ങൾ കൂടുതലായുള്ള 30 ഹോട്ട്സ്പോട്ടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ മണത്ത് കണ്ടുപിടിക്കുന്നതിന് വിദഗ്ധയായ പോലീസ് നായ ബെറ്റിയും പോലീസ് പരിശോധനാ സംഘത്തോടൊപ്പം ഉണ്ട്.
0: കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കപ്പുറം കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്ട്രക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ലാറ്റിനമേരിക്കൻ ശൈലിയോടും യൂറോപ്യൻ കരുത്തിനോടും ഒരുപോലെ ആഭിമുഖ്യം പുലർത്തുന്ന കേരളത്തിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം വാനോളം ഉയർന്നു. ഗ്രാമനഗര ഭേദമന്യേ നാടാകെ കാൽപന്ത് ലഹരിയിലാണ്. മഹാമേളയ്ക്ക് വിസിൽ മുഴങ്ങാൻ ഈയൊരു പകൽ മാത്രം ബാക്കി നിൽക്കെ ഫുട്ബോളിനോടുള്ള തങ്ങളുടെ അടങ്ങാത്ത അഭിനിവേശം തെളിയിച്ച് കേരളം വീണ്ടും ശ്രദ്ധ നേടുകയാണ്. കവലകളിൽ സൂപ്പർ താരങ്ങളുടെ കൂറ്റൻ കട്ടൌട്ടുകൾ ഉയർന്നുകഴിഞ്ഞു. റോഡുകളിലും മതിലുകളിലും പ്രിയ ടീമുകളുടെ ജേഴ്സി നിറങ്ങൾ നിറഞ്ഞു. മെസ്സി, നെയ്മർ, റൊണാൾഡോ, എംബാപ്പെ എന്നിവർക്കൊപ്പം ലാമിൻ യമാൽ അടക്കമുള്ള യുവതാരങ്ങളുടെ ജേഴ്സികൾ വിപണികളിൽ വൻതോതിൽ വിറ്റഴിയുകയാണ്. ക്യാമ്പസുകളിലും ചില സ്കൂളുകളിലും ലോകകപ്പ് വിളംബര റാലികളും പ്രകടനങ്ങളും നടന്നു. ക്ലബ്ബുകളും പ്രാദേശിക കൂട്ടായ്മകളും മുൻകൈയെടുത്ത് വലിയ സ്ക്രീനുകളിൽ കളി കാണാൻ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവ് ആയിരിക്കും സപ്ലൈകോ സോക്കർ 11 ജൂൺ 15 മുതൽ നൽകുക. സമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് ചീയപ്പാറയിൽ ഇറങ്ങി ജലപാതത്തിന്റെ ഭംഗി ആസ്വദിച്ച് കടന്നുപോകുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേര്യമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്നവരുടെ ശ്രദ്ധ കവരുന്നതാണ് തട്ടുതട്ടായി താഴേക്ക് പതിക്കുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം. വേനലിന് ശേഷം മൺസൂൺ എത്തിയതോടെ വറ്റിവരണ്ടു കിടന്നിരുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം സജീവമായി. വിദേശ വിനോദസഞ്ചാരികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരുമൊക്കെയാണ് അധികവും ജലപാതത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ചീയപ്പാറയിൽ ഇറങ്ങുന്നത്. പച്ചപ്പിന് നടുവിലാണ് ചീയപ്പാറ ജലസമൃദ്ധി തീർക്കുന്നത്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 266 പോയിന്റ് ഉയർന്ന് 74,249. നിഫ്റ്റി 56 പോയിന്റ് നേട്ടത്തോടെ 23,271. വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,560 രൂപ താഴ്ന്ന് 1,06,800 രൂപയും ഗ്രാമിന് 195 രൂപ കുറഞ്ഞ് 13,350 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേരുന്നു. കോഴിക്കോട് നിപ്പ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ അടിയന്തര യോഗം വിളിച്ചു. കർശന ജാഗ്രതയിൽ സംസ്ഥാനം. ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. അമേരിക്കയുടെ ആക്രമണങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകം ഇനി കാൽപന്തിന്റെ ആവേശത്തിലേക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. കേരളത്തിലും ആവേശം വാനോളം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: സ്ത്രീകളിലെ മൂഡ് സ്വിംഗ്സിന്റെ കാരണം.

0: മണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലെടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് യുഎസ്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 11th നിതി ആയോഗ് ഭരണസമിതി യോഗം രാഷ്ട്രപതി ഭവനിൽ പുരോഗമിക്കുന്നു. വികസിത് ഭാരത് 2047 എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനുഷ്യവിഭവശേഷി വികസനം എന്നതാണ് ഈ വർഷത്തെ മുഖ്യ പ്രമേയം. സംസ്ഥാന മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ സംരംഭകത്വം, തൊഴിൽ വൈദഗ്ധ്യം, സുസ്ഥിര തൊഴിലവസരങ്ങൾ, ആരോഗ്യം, പോഷകാഹാരം എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഓരോ പൌരന്റെയും ക്ഷേമം ഉറപ്പാക്കാനുള്ള വികസന പദ്ധതികൾ യോഗം രൂപം നൽകും. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സാധ്യമാംവിധം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയുടെയും പോഷകാഹാര ലഭ്യതയുടെയും സമൃദ്ധിയുടെയും അടിസ്ഥാനം കർഷകരാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
1: പിഎം കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങൾ കർഷകരുടെ വരുമാനത്തിന് സുരക്ഷയൊരുക്കുക മാത്രമല്ല കാർഷിക മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പിഎം കുസും പദ്ധതിയിലൂടെ കർഷകർക്ക് കൃഷിക്കായി സൌരോർജ്ജം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്കും കന്നുകാലി വളർത്തുന്നവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഷിക വിളകൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെ വിത്തുമുതൽ വിപണി വരെ എന്ന പദ്ധതി അതീവ ഫലപ്രദമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ആധുനിക സൌകര്യങ്ങളും ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ നിരന്തരം പ്രാധാന്യം നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതിയുടെ 2nd ഘട്ടത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സുസ്ഥിര നഗര വളർച്ചയ്ക്കും സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാനത്താവളത്തിലേക്കുള്ള കണക്ടിവിറ്റി മെട്രോ റെയിൽ പദ്ധതി വിപുലീകരണത്തിലൂടെ വർദ്ധിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ എഥനോൾ മിശ്രിത പെട്രോൾ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില പ്രത്യേക പെട്രോൾ വകഭേദങ്ങളുടെ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കി. 22%, 25%, 27%, 30% വീതം എഥനോൾ ചേർത്ത ഇന്ധനങ്ങൾക്കാണ് ധനകാര്യ മന്ത്രാലയം നികുതി ഇളവ് പ്രഖ്യാപിച്ചത്. അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കുക, കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുക, ആഭ്യന്തര എഥനോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. അതേസമയം ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ യുഎസ് നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ മൂന്ന് രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ദ്വിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. ഇന്നലെ സോഫിയയിൽ ബൾഗേറിയൻ പ്രധാനമന്ത്രി റൂമൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തിയ ശ്രീ എസ് ജയശങ്കർ, ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും സംഘർഷങ്ങൾക്കുള്ള ഏക പരിഹാരം സംഭാഷണത്തിലും നയതന്ത്രത്തിലുമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
3: Three dimensions. First, the bilateral cooperation between India and Bulgaria. Second, the partnership between India and the European Union. And third, what our two countries can do together in the world for the world.
0: ഇന്ന് ശ്രീ ജയശങ്കർ ഫിൻലാൻഡിൽ നടക്കുന്ന പരിവർത്തന ലോകം ആഗോള പ്രാദേശിക വീക്ഷണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള 14th കുൽത്താരാന്ത സംഭാഷണത്തിൽ പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന 2nd സിവിൽ ഇൻവെസ്റ്റിച്ചുവർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സുപ്രധാന ചുവടുവയ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പരിശോധനയിൽ കണ്ടെത്തുന്ന പോരായ്മകൾ ഉടനടി പരിഹരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജസ്ഥാനിലെ ജയ്സാമീർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. അതിർത്തി പ്രദേശങ്ങളിലെ ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പദ്ധതിയിലൂടെ പ്രകടമാകുന്നതെന്ന് ജയ്പൂർ ആകാശവാണി നിലയത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം തകർന്നു വീണു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്നും പാകിസ്ഥാൻ അക്കൌണ്ടുകൾ തെറ്റായ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. 9 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ 4 തൊഴിൽ കോഡുകളുമായി ഏകീകരിച്ചുകൊണ്ട് ഇന്ത്യ വിപുലമായ തൊഴിൽ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി ശോഭ കരന്തലജെ ജനീവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തോടനുബന്ധിച്ച് റുവാണ്ട, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ തൊഴിൽ മന്ത്രിമാരുമായും ILO ഡയറക്ടർ ജനറൽ ഗിൽബർട്ട് എഫ് ഹംഗ്ബോയുമായും ശ്രീ ശോഭ കരന്തലജെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: എന്തിനാ ചേട്ടാ നമ്മുടെ വിൻസെന്റ് സാർ രാഘവനെ തിരക്കി നടക്കുന്നത്?
1: ഇന്നും തിരക്കി വന്നായിരുന്നോ?
0: വന്നു, വന്നിട്ട് കഴക്കോട്ട് പോയി.
1: വിൻസെന്റ് സാറിന്റെ വീടിന്റെ തെക്കുവശത്ത് എങ്ങാണ്ടൊരു ഓല ഷെഡ് പണിയാനാ.
0: ഓല ഷെഡ് പണിയാനോ?
1: അതെ, ഉഷ്ണകാലം ആവുമ്പോ സാറിന് അവിടെ നിന്ന് വിശ്രമിക്കണം പോലും.
0: അതിനെ മുറ്റത്ത് വേറെ ഔട്ട് ഹൗസ് ഉണ്ടല്ലോ,
1: അവിടെ നിന്ന് തണുപ്പ് കിട്ടത്തില്ല. ഓല മേടയാൻ ആളിനെ കിട്ടിയില്ല. രാഘവൻ ആരാണ്ടേ ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പോലും.
0: അത് നടക്കുമെന്ന് സംശയമാ. ഇന്നത്തെ കാലത്ത് ആർക്കാ ഓലമടയാൻ അറിയാവുന്നത്? പുതിയ പിള്ളേർക്ക് ഓലപ്പന്ത് പോലും കെട്ടാൻ അറിയത്തില്ല.
1: അത് ശരിയാ, കയറ് മോളി വലിച്ചിട്ടിട്ട് പച്ച ഓല വെട്ടിവിടാനേ പറ്റൂ.
0: വിൻസെന്റ് സാറിന്റെ വീട്ടിൽ എ സി ഇല്ലയോ?
1: സാറിന് എ സി പറ്റത്തില്ല.
0: നമ്മുടെ കൃഷ്ണൻകുട്ടിയുടെ വീട്ടിൽ എ സി ഫിറ്റ് ചെയ്തിട്ട് സുഹൃത്തുക്കളെ എല്ലാം വിളിച്ച് ആ മുറി കൊണ്ടുപോയി ഇരുത്തി.
1: എ സി മേടിച്ചതിന്റെ ഗമ ആൾക്കാരെ ഒന്ന് അറിയിക്കാനാ. കറണ്ട് ചാർജ് വരുമ്പോ അങ്ങ് പഠിച്ചോളും, പിന്നെ ആരെയും വിളിക്കത്തില്ല.
0: ഓലമേഞ്ഞ വീട്ടിലിരിക്കാൻ എന്ത് സുഖമാ.
1: ആൾക്കാര് പഴമയിലേക്കൊക്കെ വരാൻ തുടങ്ങി.
0: പക്ഷെ ന്യൂജൻ പിള്ളേർക്ക് പഴമയോട് ഒരു താല്പര്യവും ഇല്ല. ചേമ്പും ചീനിയും പുഴുകി കൊടുത്താൽ തിന്നത്തില്ലല്ലോ.
2: കളിയാക്കാതമ്മാവി, ഒരബദ്ധം പറ്റിപ്പോയി.
1: പലർക്കും ഈ നാട്ടിൽ അബദ്ധം പറ്റിയ കാര്യമാണെന്ന് മനോഹരൻ നിനക്ക് അറിഞ്ഞുണ്ടായിരുന്നോ? പിന്നെന്തിനാടാ നീ ആ വിഷയത്തിൽ ഇടപെടാൻ പോയെ?
2: അമ്മാവ, വേങ്ങാട്ട രാജൻ വിളിച്ചു പറഞ്ഞ് അത്യാവശ്യമായിട്ട് അരളിത്തറയിലെ അശോകന്റെ വീട്ടിലൊന്ന് ചെല്ലാൻ.
0: ഉടനെ നീ എടുത്തു ചാടി പോയോ?
2: രാജൻ പറഞ്ഞപ്പോ പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ അമ്മാവി. ഞാൻ പോയി. ചെന്നപ്പോ അരളിത്തറയിലെ അശോകം കാലെ ബാൻഡേജ് ഇട്ട് കിടക്കുന്നു, കാലെ നീരുകൊണ്ട്.
1: അയ്യോ, എന്തോ പറ്റിയതാ?
2: നടക്കല്ലേ നിറങ്ങിയപ്പോ കാല് തെറ്റി വീണതാണെന്നാ പറഞ്ഞ്.
0: അടിച്ചു കുറ്റിയായി വന്നപ്പോ കാല് നടക്കലിലായിരിക്കത്തില്ല വെച്ചത്.
2: അയലത്തുകാരാ അമ്മ ഈ ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. എന്നോട് പറഞ്ഞ അയാളെ ഭാര്യ ഒന്നറിയിക്കാൻ.
1: അവൻ എന്താ അറിയിച്ചാൽ?
2: അശോകം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്ന്.
0: എന്നിട്ട് നിന്റെ ഫോണിൽ വിളിച്ചോ?
2: ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. അവസാനം ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു.
1: നീ പറഞ്ഞപ്പോ തന്നെ അവള് വരാമെന്നങ്ങ് സമ്മതിച്ചോ?
2: ഇല്ലമ്മാവാ, അശോകന്റെ കാലിലും മുഖത്തും ഒക്കെ നീരുണ്ട്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നാട്ടുകാരെല്ലാം ചിലപ്പോ തന്നെ കുറ്റപ്പെടുത്തും. വെറുതെ ഒന്ന് പോയി കാണാൻ പറഞ്ഞു.
1: അങ്ങനെ മനോഹരന്റെ മധ്യസ്ഥതയിൽ സുധ ഭർത്താവിന്റെ സമീപം എത്തി.
0: പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം.
1: ബാൻഡേഡ് ഒക്കെ എടുത്ത് കാലിന്റെ മുഖത്തെ നീരുമൊക്കെ മാറിയപ്പോ അശോകന്റെ ലക്ഷണം അങ്ങ് മാറി. ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ആവത് കിട്ടിയപ്പോ ബാറി പോയി കുടിയും തുടങ്ങി.
0: പിന്നെ ആ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഞങ്ങള് പറയണോ മനോഹര?
2: ആ കാലം വെള്ളമൊഴിച്ചു കഴിഞ്ഞാ പഴയ പോലെ പ്രാന്തരം കാണിക്കുന്ന ഞാൻ അറിഞ്ഞു.
1: എടാ, ഈ നാട്ടിലെ പലരും അവന്റെ കാര്യത്തിൽ ഇടപെട്ട് പേരുദോഷം മേടിച്ചവരാ.
0: അവളൊരു കഴുതിയായി പോയി. സ്ത്രീ പീഡനത്തിനെതിരെ കേസ് കൊടുക്കരുതോ?
1: ഓ, അതിനൊന്നും പോകാനുള്ള ശക്തിയും തന്റെ ഒന്നും ആ കൊച്ചിനില്ല.
0: ആ കൊച്ചിന് ശക്തിയും തന്റെ ഇല്ലാത്തത് കൊണ്ടല്ലയോ അശോകൻ ഇമാതിരി പണി ചെയ്യുന്നത്? ഇനിയും നീ നോക്കിക്കോ, ഏതായാലും അക്കടി പറ്റി കിടക്കുമ്പോൾ ആരെയും വിട്ട് സുധയെ വിളിപ്പിക്കും.
1: ഇനി അവള് പോകത്തില്ല. പോയാ നാട്ടുകാർ അവളെ വഴക്ക് പറയണം.
2: സാമാന്യ മര്യാദയില്ലാത്ത വെറും കാണനായി പോലും അവൻ.
0: അവനെ നന്നാക്കാനൊക്കത്തില്ല. മൂർത്തികൾ മൂന്ന് വാങ്ങി ശ്രമിച്ചാലും മണ്ടേ പിഴച്ചവൻ നേർവഴി പോകില്ല.

0: എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് ഇന്റർ റേഡിയോ 91.2.

0: മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി. സരിഗമ കാർവ
1: തമ്മറേണ്ട.
2: പോലെ പറയട്ടെ,
1: പറയട്ടെ.

ആളപ്പെരുമഴ പെയ്യുന്ന ഒരു മേടപ്പുലരിയിൽ ഗ്രാമം പുതിയ മുഖത്തെഴുത്തിനായി കിടക്കുന്നു. ഇത് ഉത്സവമേളം, ഇത് പൂരക്കാലം. കുന്നിൻ മുകളിൽ പനങ്കുലമുടി അണിഞ്ഞ കാറ്റിൻ്റെ തിരുത്തെയ്യാട്ടം,

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ് ഹലോ, എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാന മഞ്ജരിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പോ നിങ്ങൾ എല്ലാവരും സമയം ഒന്ന് നോക്കിക്കേ, കൃത്യം 4 മണി ആയിരിക്കാണ്. ശരിക്കും പറഞ്ഞാൽ 4 മണി ആയോന്നറിയാൻ നമ്മുടെ ഗാനമഞ്ജരി വെച്ച് നോക്കിയാൽ മതി അല്ലേ. കൃത്യം 4 മണിക്ക് നമ്മുടെ ഗാനമഞ്ജരി ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം പോലെ പാട്ടുമായി, നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ എല്ലാവരും 1 by 1 വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ, വിളിച്ചോളൂ കേട്ടോ, നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി. അപ്പോ വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്പറാണ്. അപ്പൊ എങ്ങനെയാണ്, നല്ല സൂപ്പർ ആയിട്ടുള്ള 2 പാട്ടുകൾക്ക് ശേഷം നമുക്ക് മടങ്ങി വരാട്ടോ.

0: അഗെയിൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹൂം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെ ഉള്ളത് നിങ്ങളെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. ദേ നമ്മുടെ ഫസ്റ്റ് കോളർ ഇവിടെ വിളിക്കുന്നുണ്ട്, നമുക്ക് ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഓക്കേ
0: സജിച്ചേട്ടാ, മഴയൊക്കെ ഉണ്ടോ? പെയ്യുന്നുണ്ടോ? ഇന്ന് രാവിലെ മുതൽ അങ്ങനെ ഭയങ്കര മഴയായിരുന്നു. ശരിക്കും പോകുന്നു, ചെറുതായിട്ട് പോലും ഒന്നും ഇതായില്ല അല്ലേ? ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഏത് പാട്ടാണ്?
1: ഓക്കെ,
0: വെച്ച് തരാം. ആർക്കെങ്കിലും വേണ്ടി ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: നമ്മുടെ എന്റെ റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുകയാണ്.
0: ഓക്കെ ട്ടാ, അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഐശ്വര്യ ചേച്ചി, മണപ്പള്ളിയിൽ നിന്നും മാളുവാണ്. എനിക്ക് ജൂണിലെ നിലാമഴയിൽ എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ലൊരു പാട്ടാണ് കേൾക്കാം അല്ലേ? ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ. 954-4-7-0-0-9-1-2 എന്ന നമ്പറിലേക്ക്.

0: ശ്രുതിയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു മെസ്സേജിലേക്ക് പോയാലോ. ഹലോ, എന്റെ പേര് സൽമാൻ. എനിക്ക് ഇൻസാനിലെ എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു പാട്ട് തന്നെയാണ്. പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അഡിക്റ്റ് ആയി പോകുന്ന ഒരു മെൽട്ടിംഗ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മളോട് ഇങ്ങനെ ഒരാൾ കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ തൊഴിൽ രംഗമേശ്വരിയാ.
0: ഓക്കെ, പറഞ്ഞോളൂ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എനിക്ക് കുഞ്ഞുവാവയ്ക്ക് നല്ലൊരു പാട്ട്.
0: നല്ല നാൾ പിറന്നാൾ. അവിടെ ആരുടെയും പിറന്നാളാണ്?
1: എന്റെ ഒരു കൂട്ടുകാരന്റെ പിറന്നാളാണ്.
0: ഓക്കെ, അപ്പോ അവർക്ക് വേണ്ടി തന്നെയാണോ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? കേട്ടാ, കുഞ്ഞിന്റെ പേരറിയാവോ? ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുട്ടിയുടെ പേരറിയാവോ?
1: കൊച്ചിന്റെ പേര് എനിക്ക് അറിയത്തില്ല, അച്ഛന്റെ പേരറിയാം.
0: ഓക്കെ, അപ്പൊ എന്തായാലും ആ കുഞ്ഞിന് വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. അപ്പോ ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് നമുക്ക് വീണ്ടും വരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിട്ട് വേഗം വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ 9544 7001 എന്ന നമ്പറിലേക്ക്.

അങ്ങനെ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. വെൽക്കം ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹും ഗാനം അഞ്ചരിയാണ്. എന്റെ പ്രിയ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോ ഇഷ്ടം പോലെ പാട്ടാണ് ഗൈസ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ വേഗം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിട്ട് വിളിച്ചോളൂ കേട്ടോ. 9544700912 എന്ന നമ്പറിലേക്ക്, സെയിം നമ്പറിൽ വാട്സപ്പും ആക്റ്റീവ് ആണ്. വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. അപ്പോ നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് അങ്ങ് പോകാം അല്ലേ. മനസ്സിലൊരു മഴത്തുള്ളി എന്ന ചിത്രത്തിലെ മഴ മഴ മഴ മാനത്തുണ്ടൊരു എന്ന് തുടങ്ങുന്ന

0: പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഓക്കെ
0: സുനിൽ ചേട്ടാ, നീ ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? അതിൽ ഏത് പാട്ട് വേണം? ഓക്കെ കേട്ടോ, ചായയൊക്കെ കുടിച്ചോ? ഓക്കെ, അപ്പോ പാട്ട് വെച്ചുതരാട്ടോ. ഓക്കെ, വിളിച്ചാൽ വളരെയധികം സന്തോഷം, വീണ്ടും വിളിക്കാം. ഓക്കെ, അപ്പോ നമുക്ക് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് എഗെയിൻ വീണ്ടും മടങ്ങിയെത്താട്ടോ.

0: ായിട്ട് നടക്കുന്നുണ്ട്.
1: യച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
0: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ജോയിസിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ജോയിസിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
0: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ജോയിസിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
8: ഒരു സൊല്യൂഷൻ ഉണ്ട്.
7: എന്താ സൊല്യൂഷൻ?
8: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗി.

0: യെസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കോൾ വരുന്നുണ്ട്.
1: ഹലോ
0: ഹലോ, ഇത് ആരാണ്?
1: ഇടുക്കി നിന്ന് സഹദേവൻ. ഇടുക്കി
0: ഇടുക്കി അല്ല, ആണ്
1: സഹദേവൻ.
0: ഓക്കേ, അപ്പൊ നമ്മള് ഇടുക്കി നിന്ന് ഓൺലൈൻ ആയിട്ട് കേൾക്കുന്ന ശ്രോതാവാണല്ലേ. ഓക്കേ, അപ്പൊ നമ്മളുടെ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ കേട്ടുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: ഞാൻ ഒരുപാട് നാളായി കേൾക്കാൻ തുടങ്ങിട്ട്.
0: ഓക്കേ, നമ്മള് സംസാരിച്ചിട്ടുണ്ട്. അതെ, ഐശ്വര്യാണ്.
1: ഞാൻ ഉർവശിയും ഹോബിയും പിന്നെ ഒരു പുരുഷൻ പേര്
0: മറന്നുപോയി,
1: അതിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്.
0: എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് സ്ഥിരം ശ്രോതാവ് കൂടിയാണ്. ഓക്കെ, അപ്പൊ നമ്മളെ ഇങ്ങനെ തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.
1: ഓക്കെ,
0: പാട്ട് പറയൂ.
1: പാട്ട് ഹരികൃഷ്ണന്റെ പൊന്നേ പൊന്നമ്പിളി എന്നൊരു പാട്ടില്ലേ,
0: ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഡെഡിക്കേറ്റ് എന്റെ റേഡിയോയിലുള്ള എല്ലാ ആശ്രിതർക്കും ആയിക്കോട്ടെ.
0: ഓക്കെ കേട്ടോ. ഓക്കെ, അവിടെ എന്തൊക്കെയാണ് വിശേഷം?
1: വിശേഷം മഴയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ഒരു ചെറിയ വെയിലടിച്ച് ഇങ്ങനെ നിക്കുന്നു. പാടൊക്കെ ഭയങ്കര മഴയായിരുന്നു.
0: ആണ്, ഇപ്പൊ ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് മഴ. ഇന്ന് പക്ഷേ ഒരു ചെറിയ കുഞ്ഞു വെയില് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു, ബാക്കി എല്ലാം മഴയായിരുന്നു.
1: ഇവിടെ അതന്നെ, ഇപ്പൊ ഇച്ചിരി ചെറിയൊരു വെയില്.
0: അപ്പൊ പെട്ടെന്ന് തന്നെ മഴയൊക്കെ ഒന്ന് മാറി അല്ലേ? ജൂൺ മാറണം, മഴ മാറണമെങ്കില്.
1: ഇത്ര നാളും മഴയില്ല മഴയില്ലെന്നും പറഞ്ഞിരുന്നു.
0: അതെ, മഴ വന്നപ്പോ
1: മഴ വന്നപ്പോഴത്തേക്കും മുടിഞ്ഞ മഴയൊന്നും മാറിയ തുടങ്ങിയതേ ഉണ്ട്.
0: അതാ
1: തുടങ്ങിയത്, അതിനും പ്രാകം തുടങ്ങി മഴ.
0: അതാണ്.
1: അല്ല, ഞാൻ ഐശ്വര്യത്തെ ഞാൻ ആദ്യമായിട്ട് ഇപ്പം സംസാരിക്കാൻ തോന്നുന്നു. ഇടയ്ക്ക് സംസാരിച്ചോ? ഇല്ലെന്ന് തോന്നുന്നു.
0: സംസാരിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്.
1: ഉണ്ടോ?
0: അല്ല, എനിക്ക് ഓർമ്മയുണ്ട്. ഇടുക്കി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതിപ്പോ രണ്ടാമത്തെ വട്ടമായിരിക്കണം എന്നോട് സംസാരിച്ചിട്ടുള്ളത്.
1: ഞാൻ മറ്റേ അവരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം, പിന്നെ ഒത്തിരി ഒത്തിരി മെസ്സേജൊക്കെ വിട്ടിട്ടുണ്ട്.
0: അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഗാനമഞ്ജരി, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് അരന്തും അറിയാമലും എന്ന തമിഴ് പടത്തിൽ തീപിടിക്ക മുത്തം കൊള്ളട എന്ന പാട്ടാണ്. ഓക്കെ, നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടാ വീണ്ടും മടങ്ങിയെത്താട്ടോ.

അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങൾ സ്വന്തമായി ഐശ്വര്യയാണ്. ഇനി നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ, ഞാൻ ബിന്ദു. എനിക്ക് സൂര്യനായി തഴുകും എന്റെ അച്ഛനെയാണ് ഇഷ്ടമെന്ന പാട്ടൊന്ന് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു പാട്ട് തന്നെയാണ് ഈ ഒരു പാട്ട്. നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ആ ഒരു മെസ്സേജിലേക്ക് പോയാലോ. ഗുഡ് ഈവനിങ് ഗാനമഞ്ജരി, ഐശ്വര്യയാണോ? എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? സർഗം എന്ന മൂവിയിലെ സംഗീതമേ അമര സല്ലാപം എന്ന പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ശലചേച്ചിയാണ് കേട്ടോ. ഓക്കെ, ശലചേച്ചി ഐശ്വര്യ തന്നെയാണ് നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട്. അപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടി ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മള്. അപ്പൊ ദീ മറ്റൊരു കോൾ കൂടി വരുന്നുണ്ട്, ആ കോളിലേക്ക് പോകാം അല്ലേ. ഹലോ, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ നടക്കാവ് സന്തോഷ് കുമാർ.
0: ഓക്കെ, നമ്മളെ ആദ്യമായിട്ട് വിളിക്കുകയാണോ?
1: കോഴിക്കോടുന്നാണ്.
0: ഓക്കെ, എന്താണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാനും
0: എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നു അല്ലേ.
1: ഓക്കെ,
0: അപ്പൊ നമ്മളെ സ്ഥിരം കേൾക്കുന്ന ആളാണോ അതോ ഇപ്പൊ ഈ അടുത്തിടെയാണോ കേൾക്കാൻ തുടങ്ങിയത്?
1: ആൽബങ്ങളൊക്കെ ചെയ്യുന്ന ആണ്.
0: അപ്പോ നമ്മളെ ഫസ്റ്റ് ടൈം ഇന്ന് വിളിക്കുന്നു എന്ന് മാത്രാണ്. അപ്പൊ നമ്മളുടെ കേട്ടില്ല,
1: ആകാശവാണിയിലെ ഗാനങ്ങൾ എഴുതുന്ന ആളാണ്.
0: ആണോ? ആഹാ. ഓക്കെ, അപ്പൊ
1: ആൽബങ്ങൾ ചെയ്തുകൊണ്ടുണ്ട്.
0: ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ശക്തി എന്ന പാട്ടില്ല, ശക്തി
0: തമിഴാണോ?
1: ശക്തി എന്ന പാട്ടില്ല, എവിടെയോ കളഞ്ഞു പോയ കൗമാരം. അതിന് നടക്കാവുന്നുള്ള വാക്ക് വരുന്നുണ്ട്.
0: ഓക്കെ, ഈ ഒരു പാട്ട് ആർക്കിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഡെഡിക്കേറ്റ് ശിവ കുമരകം, അൻസാർ കൊല്ലം, പി വി മുഹമ്മദ് വരക്ക ഭവനൂര്.
0: ഓക്കെ, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പൊ വെച്ചേരാട്ടോ. ഓക്കെ, അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഹായ്, കുങ്കുമ മലരിതളി എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ആഷിക്കാണ്, കരുനാഗപ്പള്ളിയിൽ നിന്നും. സുരേന്ദ്ര പ്രസിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ ഒരു പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: ഹലോ, ഗുഡ് ഈവനിംഗ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: അഭിനവ്.
0: അഭിനവ്, അഭിനവ് എവിടുന്നാണ് വിളിക്കുന്നത്?
1: കൊല്ലക.
0: ഓക്കെ, കൊല്ലക. ഇന്ന് ഏത് പാട്ടാണ് വിളിച്ചു തരേണ്ടത്? വാഴാറ്റൂലെ ഏത് പാട്ട് വേണം? അടബൊമ്മാലെ പാട്ട് വേണോ? ഓക്കെ, പാട്ട് വെച്ചിരാട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് സൽമാനാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് നീതാൻ അൻപേ എന്ന പാട്ടാണ് കേട്ടോ. ഓക്കെ, നല്ലൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ.

0: ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
1: ഒരു സൊല്യൂഷൻ ഉണ്ട്.
0: എന്താ സൊല്യൂഷൻ?
1: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: പ്രണയവും ഓരോ കഥയാണ്, ഓരോ ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തെൻട്രൽ വിത്ത് ആശി ഐശ്വര്യ. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ തെൻട്രൽ.

0: നീ ഇതെന്തു ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതുമില്ല.
1: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
0: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവുമില്ല.
1: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരാനുണ്ടോ? എന്ന് ഓരോന്ന് ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് എനിക്കും മടുത്തു.
0: ഇനിയിപ്പോ നീ സങ്കടപ്പെട്ടൊന്നും കാര്യമൊന്നുമില്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
1: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
0: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
1: എന്നാ പിന്നെ ആ രുചിരഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
0: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.
2: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
3: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9876-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: യെസ് അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങൾ സ്വന്തം ഐശ്വര്യാണ്. അപ്പൊ അതേ ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ മൂന്നാറും കൊണ്ട് വരുന്നത് ഗാനമഞ്ജരി വിളിക്കും. ഇപ്പൊ മോള് വിളിച്ചിട്ട് പറയുന്നു പാട്ട് വേണമെന്ന്.
0: പാട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഏത് പാട്ടാണ്?
1: മോടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ.
0: അയ്യോ, അപ്പൊ നമുക്ക് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറയാം. അതിനോടൊപ്പം തന്നെ പാട്ടും കേൾക്കാലോ.
1: ഇപ്പൊ നല്ലൊരു ബർത്ത്ഡേ പാട്ട് വെച്ചു കൊടുക്കണം. മോള് ഇപ്പൊ കേട്ടോണ്ടിരിക്കാൻ വിളിച്ചു പറഞ്ഞേക്കാം.
0: ഓക്കെ, മോള് എത്ര ഏജ് ഉണ്ടായിരിക്കും?
1: മോടെ പേര് അഡ്മിസ.
0: ഓക്കെ, കുഞ്ഞാണോ?
1: ആ കുഞ്ഞാണ്, 5 വയസ്സായി.
0: അപ്പൊ നല്ല, അപ്പൊ അതിനനുസരിച്ചുള്ള പാട്ട് ബർത്ത്ഡേ പാട്ട് ഇട്ടുതരാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഗാനമഞ്ജരി, ഐ ആം സ്മിത സന്തോഷ് ഫ്രം വവാക്കാവ്. പ്ലീസ് പ്ലേ ദി സോങ് നഗുമോ. ഓക്കെ, ഈ ഒരു പാട്ട് ചേച്ചി എപ്പോഴും ചോദിക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു പാട്ടും കേട്ടിട്ട് വീണ്ടും മടങ്ങിയതാട്ടോ.

റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം അഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് രതീഷാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും. ചോദിച്ചിരിക്കുന്ന പാട്ട് കരിമാടിക്കുട്ടൻ സിനിമയിലെ ഇന്നലകൾ ഇന്നലകൾ നാളെയും പോയി മറിയും എന്ന പാട്ടാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. മിഴി ഇതളിൽ നിലാമലരിതളോ എന്ന ഗാനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ജോഷി അങ്കമാലിയാണ് കേട്ടോ. നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

ഓരോ ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി എസ്ഐ സെൻട്രൽ വിത്ത് ആശി ഐശ്വര്യ. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും എസ്ഐ സെൻട്രൽ ഓൺലി ഓൺ എൻ്റെ റേഡിയോ 91.1.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

തിരികെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. അപ്പോ ഇത്രയും നേരം നമ്മൾ നമ്മുടെ ഗാനമഞ്ജരിയിലൂടെ നീള നല്ല നല്ല പാട്ടുകളും ഒരുപാട് പേർക്ക് എന്താണ് വിളിച്ചിട്ട് അവരുടെ വിശേഷങ്ങളൊക്കെ പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ കൃത്യം സമയം 6 മണി ആകുകയാണ്. എനിക്ക് ഇന്ന് ടാറ്റ ബൈ ബൈ സി യു പറയാനുള്ള നേരമായിരിക്കുകയാണ്. അപ്പോൾ നാളെ ഈ തുടർന്നും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്കൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ഐശ്വര്യായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
1: Stay tuned, stay happy with the Radio 91.2.

ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗെല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ.

0: മുതൽ വാർത്തകൾ വിശദമായി. ലോകം അനിശ്ചിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോഴും ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന നിതി ആയോഗിന്റെ 11-ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ഇതിനായി നിതി ആയോഗ് മികച്ച വേദിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാർഷികം, സ്റ്റാർട്ടപ്പുകൾ, ശാസ്ത്രം തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അവരുടെ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനും സംസ്ഥാനങ്ങൾ മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു.
1: ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കണ്ടെയ്ൻമെന്റ് സോൺ ആക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് കലക്ടർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനോർമ്മ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ ഇന്നുമായിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗം ചേർന്നു. ആവശ്യത്തിനുള്ള PPE കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടു. മുൻകരുതലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ്. വയനാട് ഇന്ന് ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 9. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 3 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച 3 പേരും കുട്ടികളാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെയാണ് വീണ്ടും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. പുത്തൻതോപ്പ്, ചാക്ക, തോന്നയ്ക്കൽ സ്വദേശികളായ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ 3 പേരും നിലവിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മാതാപിതാക്കൾക്കും സമ്പർക്കം പുലർത്തിയവർക്കും ഇതുവരെ ഷിഗല്ല. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെയാണ് വീണ്ടും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. പുത്തൻതോപ്പ്, ചാക്ക, തോന്നയ്ക്കൽ സ്വദേശികളായ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ 3 പേരും നിലവിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മാതാപിതാക്കൾക്കും സമ്പർക്കം പുലർത്തിയവർക്കും ഇതുവരെ ഷിഗല്ല.

0: ജല പ്രശ്നത്തിനും വെള്ളക്കെട്ടിനും ശാശ്വത പരിഹാരം കാണാൻ സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. മന്ത്രിമാരായ മോൻസ് ജോസഫ്, കെ മുരളീധരൻ, സി പി ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മേയർ വി വി രാജേഷ്, ജില്ലാ കളക്ടർ അനുകുമാരി എന്നിവരും പങ്കെടുത്തു. കുടിവെള്ളക്ഷാമമുള്ള ഇടങ്ങളിൽ കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും ചേർന്ന് ജലവിതരണം ഉറപ്പാക്കും. മഴക്കാല വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകാനും പാർവതി പുത്തനാറിൽ ആഴ്ചയിൽ രണ്ടു തവണ പരിശോധന നടത്താനും ആമയഞ്ചാൻ തോടിനായി പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കാനും യോഗം തീരുമാനിച്ചു. കൂടാതെ പൊഴിയൂർ, ഭീമാപള്ളി മേഖലകളിലെ തീരശോഷണം തടയാനുള്ള നടപടികളും സ്വീകരിക്കും. രക്തദാനവും അവയവദാനവും സമൂഹത്തിന്റെ ജീവകാരുണ്യ സംസ്കാരമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മഹത്തായ സേവനമാണ്. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേർ ദാതാക്കളായി മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലയിലെ കൺട്രോൾ റൂമിൽ അറിയിക്കാവുന്നതാണ്. പരാതികൾ

0: ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി തുടർ നടപടികൾ സ്വീകരിക്കും. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മെക്സിക്കോയിൽ രാത്രി 12:30 നടക്കുന്ന ആദ്യ പോരാട്ടത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
1: യുദ്ധങ്ങളും രാഷ്ട്രീയ ഭിന്നതകളും ഭാഷകളും സംസ്കാരങ്ങളും എല്ലാം മറന്ന് മനുഷ്യൻ ഒരേ വികാരത്തിൽ ലയിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ആദ്യ വിസിലിനായി ലോകം മിഴിച്ചിമാതെ കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടാൽ മെക്സിക്കോ സിറ്റിയിൽ പന്തുരുളുമ്പോൾ 1930 ഉറുഗ്വേയിൽ ആരംഭിച്ച ഫുട്ബോൾ വിശ്വകപ്പിന് പ്രായം 100 അടുക്കും. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കിരീടം നിലനിർത്താൻ ഇറങ്ങുമ്പോൾ ബ്രസീൽ 6 ലോക കിരീടത്തിനായുള്ള സ്വപ്നം പിന്തുടരുന്നു. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, ജർമ്മനി തുടങ്ങിയ വമ്പന്മാർ കിരീട പോരാട്ടത്തിന് സജ്ജമാകുമ്പോൾ ആദ്യമായി ലോകകപ്പ് വേദിയിലെത്തുന്ന ഉസ്ബെക്കിസ്ഥാൻ, കുറുസോവ, ജോർദാൻ, കേപ് ഡേ വെർദേ എന്നീ രാജ്യങ്ങൾ ചരിത്രം രചിക്കാനുള്ള സ്വപ്നമായി എത്തുന്നു.
0: വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ അടുത്ത മാസം 5 വരെ ഇംഗ്ലണ്ടിൽ നടക്കും. ഇന്ത്യയടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളികളാണ്. നാളെ രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. സിഡ്നിയിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും തൻവി ശർമ്മയും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ MR അർജുൻ, ഹരിഹരൻ അംശകരുൺ സഖ്യവും ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്. അതേസമയം പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിരൺ ജോർജ്, സനീത് ദയാനന്ദ്, തരുൺ മന്നേപ്പള്ളി എന്നിവർ ആദ്യ റൌണ്ടിൽ പുറത്തായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ നിന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശാന്തഭാവമായിരിക്കും, ശാന്തകാലമായിരിക്കും എന്ന് വിചാരിക്കാനാവില്ല. അങ്ങനെയല്ലതാനും നമുക്ക് ആ അനുഭവങ്ങളുമുണ്ട്. ചില കാലഘട്ടം, ചില സംഭവങ്ങൾ, അത് വ്യക്തിജീവിതത്തിലാകട്ടെ, ഔദ്യോഗിക ജീവിതത്തിലാകട്ടെ, വ്യവസായ മേഖലയിലാകട്ടെ, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ചിലരൊക്കെ വല്ലാതെ പരിതപിക്കും. എന്തേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു, എന്തേ എന്നെ ഇങ്ങനെ ആക്കി തീർക്കുന്നു, എന്തേ ഞാൻ നന്മകളൊന്നും ചെയ്തിട്ട് ഈശ്വരൻ കാണുന്നില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തെ ഇട്ട് ഈ വട്ടം കറക്കുന്നത്, ചുറ്റിക്കുന്നത്, കുലുക്കുന്നത്, ഇത് നമ്മളെ ഒന്ന് പുനഃക്രമീകരിച്ച് പുതിയ ഒരു സ്ഥലത്തെത്തിക്കാനാവും. ചിലപ്പോൾ ആ സ്ഥലം നന്മയുടേതുമാകും. നാട്ടിലൊക്കെ ഒരു പണിയും ലഭിക്കാതെ ചെല്ലുന്നിടത്തെല്ലാം തിരസ്കരിച്ച് വേദനിക്കുന്ന അനുഭവങ്ങൾ മാത്രം നൽകി നമ്മളെ യാത്രയാക്കുന്ന കുറെ മനുഷ്യരില്ലേ? അവരോടൊക്കെ പോകുമ്പോൾ വലിയ പിണക്കവും വലിയ ദേഷ്യവും വെറുപ്പുമൊക്കെ തോന്നുമെങ്കിലും ചിലപ്പോൾ നാം എത്തിപ്പെടുന്ന സ്ഥലത്ത് അവിടെ നാം വലിയ പണക്കാരനായേക്കും, വലിയ വ്യവസായിയായേക്കും, വലിയ ആളായി മാറിയേക്കും. ഒരുപക്ഷെ ഇവിടെ തന്നെ അങ്ങ് കഴിച്ചുകൂട്ടിയാൽ ഒന്നും സംഭവിക്കില്ല, ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് ജീവിച്ചു പോവും. അപ്പോ ജീവിതത്തെ ഇട്ട് വട്ടം ചുറ്റിക്കുന്നതും കുലുക്കുന്നതും ഷേക്ക് ചെയ്യുന്നതുമെല്ലാം ചിലപ്പോഴൊക്കെ നമ്മളെ ഒന്ന് പുനഃക്രമീകരിച്ച് വേറൊരു മാർഗത്തിലേക്ക് എത്തിക്കാനാവും. ക്ഷമയോടെ, സമാധാനത്തോടെ ആ ഉത്തരത്തിനായി കാത്തിരിക്കുന്നവനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ, വിവേകിയായ മനുഷ്യൻ. വെറുതെ പരിതപിച്ചും എവിടെയെങ്കിലുമൊക്കെ ആൾദൈവങ്ങളുടെ അടുത്ത് പോയി ലക്ഷങ്ങൾ ചെലവഴിച്ച് പരിഹാര ക്രിയകളൊക്കെ നടത്താൻ ശ്രമിക്കുമ്പോൾ അതൊന്നും ആകില്ല. കാരണം യഥാർത്ഥ ഈശ്വരൻ നമ്മളെ ചിലതൊക്കെ ചിലപ്പോഴൊക്കെ പഠിപ്പിക്കാൻ, ചിലപ്പോഴൊക്കെ ചിലയിടത്തെത്തിക്കാൻ ഇങ്ങനെയൊക്കെ ശ്രമിക്കും. ചിന്തിക്കുന്നത് ഗുണകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്താ സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.